0: പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേട്ടത് മിഷാരി റാഷിദ് അൽഫാസിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ നിന്ന് ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഫതഹിൽ നിന്നും 17 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മുഹ്സനി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ കാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ മിശാരി റാഷിദ് അലാഫാസിയുടെ ഖുർആൻ പാരായണം. സൂറത്തുൽ ഹൂദ് 96-ാമത്തെ വചനം മുതൽ സൂറത്ത് അർ-റഅദ് 7-ാമത്തെ വചനം വരെ.
2: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിൽ സൂറത്തുൽ ഹൂദ് 96-ാമത്തെ ആയത്ത് മുതൽ സൂറത്തു അർ റഅദ് 7-ാമത്തെ വചനം വരെയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്ന പാരായണ പഠനം പരിപാടിയിൽ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നയിക്കുന്ന പഠന ക്ലാസ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബയ്യിന പ്രാരംഭം മുതൽ പാരായണം ചെയ്യുന്നതിലെ നിയമങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്തുൽ ബയ്യിനയാണ്. സൂറത്തുൽ ബയ്യിന 98-ാമത്തെ സൂറത്താണ്. കുറച്ച് അല്പം ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളെക്കാൾ കുറച്ചും കൂടി വലിയ സൂറത്താണ്. ദീർഘമായ, അല്പം ദീർഘമായ, ഇതുവരെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്പം ദീർഘമായ ആയത്തുകളുമാണ് അതിലുള്ളത്. നോക്കാം അതിലെന്തൊക്കെയാണ് എന്നുള്ളത്. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് മിൻ അഹ്ലി. നൂനു സാക്കിനക്ക് ശേഷം ഹംസയാണ്, അപ്പോൾ ഇളഹാർ. ഫക്കീന ഇളഹാറാണ്. ഹത്താ തഅ്തീഹുമുൽ ബയ്യിന ബയ്യിന ബയ്യിനത്തു എന്നുള്ളത് ബയ്യിന ഒരു ഹാവോടുകൂടി, സുക്കൂനുള്ള ഹാവോടുകൂടി നിർത്തു ബയ്യിന. പിന്നെ റസൂലുമ്മിന തൻവീന് ശേഷം മീമാണ്. ഇലഹാ ഇതാം ബിഗുന്ന എത്തുലു സുഹുഫം അതും തൻവീന് ശേഷം മീമാണ്.

0: صحفا مطهرة فيها كتب قيمة. أدم إخفاء عن كتب ق الكتاب اللام من بعد ഇഖ്ലാബാണ്. നൂനിസ് സാക്കിനെയെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. മീം ബഅദി. പിന്നെ ജാ മദ്ദാണ്, മദ് മുത്തസിൽ. നാല് ഹർക്കത്തെങ്കിലും നിർബന്ധമായും നീട്ടണം. ഒമാ മിറു മദ് മുംഫസിലാണ്. നൂറ്റി ഊത ഇല്ലാ അലി അബ്ദുല്ലാഹ മുഖ്ലസ്വൈൻ അലഹുദ്ദീൻ ഹുനഫാ. മദ് മുത്തസിൽ വീണ്ടും നീട്ടി ഓതണം. ഫദാലിക ദീനുൽ ഖയ്യിമ. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലി. വീണ്ടും ഇളഹാറാണ്. മിൻ അഹ്ലി ഖാലിദീന ഫീഹ ഉലൈക. മദ് മുത്തസിലാണ്. നാല് ഹർക്കത്തെങ്കിലും ചുരുങ്ങി നീട്ടണം. പിന്നെ ഷുറുൽ ബരിയ ആമിനു വഅമിലു സ്വാലിഹാത്തി ഉലൈക. വീണ്ടും മദ് മുത്തസിൽ. ജസാഉഹും. മദ് മുത്തസിൽ ഇൻദ ഇഖ്ഫാ ആണ്. ജന്നാത്തു അദ്നിൻ തജ്രി. വീണ്ടും ഇഖ്ഫാ. മിൻ തഹ്തിഹ. അതും വീണ്ടും ഇഖ്ഫാ. അൻഹാർ ഇൽഹാർ. ഖാലിദീന ഫീഹ അബദ. മദ് മുത്തസിൽ. മദ് മുൻഫസിൽ റളിയല്ലാഹു അൻഹും ഇൽഹാർ. വറളു അൻ ഇൽഹാർ. ലിമൻ ഖശിയ. ലിമൻ ഖശിയ ഇൽഹാർ. അപ്പം ഓതി നോക്കാം.
1: أعوذ بالله من الشيطان الرجيم.

0: അപ്പോൾ വീണ്ടും ഹുനഫ ഉണ്ടാവുന്ന മതി മതി. ആ
1: ഹുനഫ
0: ഒന്നുകൂടി ഹുനഫ
1: സകാത്ത്
0: നിർത്താം. സകാത്ത് നിർത്താം. ഹുനഫ

0: ഇൻഷാല്ലാ അത് അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്തുള്ളൂ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. സൂറത്തു അൽ ബയ്യിന ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്. ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു. മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ

الذي خلق السماوات والأرض قادر على أن يخلق مثلهم.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 17 അധ്യായം സൂറ അൽ ഇസ്റ 97 മുതൽ 100 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അറൈ.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച. പീസ് ഖുർആൻ റേഡിയോ.

0: തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ ഹൂദ് 116 മുതൽ 119 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
1: വചനം 116. ഫലൗലാക്കാന, എന്നാൽ എന്തുകൊണ്ടുണ്ടായില്ല. മിനൽ ഖുറൂനി, തലമുറകളിൽ നിന്ന്. മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുള്ള. ഉലൂബഖിയത്തിൻ, അവശിഷ്ടമുള്ളവർ അഥവാ നല്ല പാരമ്പര്യമുള്ളവർ. യൻഹൗന, അവർ വിരോധിക്കുന്നു. അനിൽ ഫസാദി, കുഴപ്പത്തെപ്പറ്റി. ഫിൽ അർദി, ഭൂമിയിൽ. ഇല്ല ഖലീലൻ, അല്പം ആളുകളൊഴികെ. മിമ്മൻ അഞ്ചൈന, നാം രക്ഷപ്പെടുത്തിയവരിൽപ്പെട്ട. മിൻഹും, അവരിൽ നിന്ന്.

0: കുഴപ്പമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ജനങ്ങളെ വിരോധിക്കുന്ന നല്ല പാരമ്പര്യമുള്ളവർ, അതെ, അവരിൽ നിന്ന് നാം രക്ഷപ്പെടുത്തിയവരിൽപ്പെട്ട അല്പം ആളുകളല്ലാതെ അക്രമം പ്രവർത്തിച്ചവർ യാതൊന്നിൽ തങ്ങൾക്ക് സുഖലോലുപത നൽകപ്പെട്ടുവോ അതിനെ പിൻപറ്റുകയും ചെയ്തു. അവർ കുറ്റവാളികളുമായിരുന്നു.
1: വചനം 117. ഒമാക്കാന ആകുകയില്ല അഥവാ ഉണ്ടാവില്ല റബ്ബുക നിന്റെ റബ്ബ്, ലിയുഹ്ലിക നശിപ്പിക്കുക, അൽഖുറാ രാജ്യങ്ങളെ, ബിദുൽമിൻ അക്രമമായിട്ട്, അഹ്ലുഹ അവയിലെ ആൾക്കാരാകട്ടെ, മുസ്ലിഹൂൻ നന്മ പ്രവർത്തിക്കുന്നവരാണ്.

0: നിന്റെ റബ്ബ് രാജ്യങ്ങളെ നശിപ്പിക്കുകയുണ്ടാവില്ല, അവയിലെ ആൾക്കാർ നല്ലത് പ്രവർത്തിക്കുന്നവരായിരിക്കെ.
1: മുമ്പ് വിവരിച്ച പ്രകാരം പല രാജ്യങ്ങളിലെയും ജനങ്ങളെ നശിപ്പിക്കുമാറുള്ള പൊതുശിക്ഷകൾ ബാധിക്കുവാനുള്ള കാരണം ചൂണ്ടിക്കാട്ടുകയാണ്. സാരം ഇങ്ങനെ മനസ്സിലാക്കാം: ശിക്ഷയ്ക്ക് വിധേയരായ ആ തലമുറകളൊക്കെ നാട്ടിൽ കുഴപ്പവും അക്രമവും ഉണ്ടാകുന്നത് തടയുമാറുള്ള നല്ല പാരമ്പര്യം അഥവാ അതിനുള്ള വിവേകബുദ്ധിയും തൻ്റെടവും ഉള്ളവരായിരുന്നില്ല. അതാണവരൊക്കെ നാശത്തിന് വിധേയരാകുവാൻ കാരണം. വളരെ കുറഞ്ഞ ആളുകൾ അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നത് ശരിയാണ്. ഓരോ ജനതയും നശിപ്പിക്കപ്പെടുമ്പോൾ പ്രവാചകന്മാരൊന്നിച്ച് രക്ഷപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില സത്യവിശ്വാസികളായിരുന്നു അത്. അവർ എണ്ണത്തിലെന്ന പോലെ ശക്തിയിലും സ്വാധീനത്തിലും ക്ഷയിച്ചവരായിരിക്കുമല്ലോ. നേരെ മറിച്ച് അക്രമത്തിൻ്റെയും കുഴപ്പത്തിൻ്റെയും ആൾക്കാരാകട്ടെ ബഹുഭൂരിപക്ഷമുള്ളവരും പ്രതാപവും ശക്തിയുമുള്ളവരുമായിരിക്കും. അവർ തങ്ങളുടെ സുഖാഡംബരങ്ങളിലും ക്ഷേമൈശ്വര്യങ്ങളിലും ലയിച്ചു പോയിരിക്കുകയും ചെയ്യും. അങ്ങനെ നാട്ടിൽ നന്മയും നിറയും വരുത്തുന്നതിന് പകരം തിന്മയും അക്രമവുമായിരിക്കും അവർ പരത്തുക. ഇങ്ങനെയാണവർ ശിക്ഷയ്ക്ക് പാത്രമായിത്തീരുന്നത്. ഇതാണ് ആദ്യത്തെ വചനങ്ങളിലടങ്ങിയ ആശയം. രണ്ടാമത്തെ വചനത്തിൻ്റെ സാരം ഇപ്രകാരമാണ്: രാജ്യക്കാർ പൊതുവെ നന്മയും നെറിയും പാലിക്കുന്നവരായിരിക്കുമ്പോൾ അവരിൽ നിന്ന് വല്ല അക്രമവും ചിർക്കോ മറ്റോ ഉണ്ടായാൽ തന്നെയും അള്ളാഹു രാജ്യക്കാരെ ഒന്നാകെ നശിപ്പിക്കുകയില്ല. രാജ്യക്കാർ കുഴപ്പത്തിലും അക്രമങ്ങളിലും അതിര് കവിയുമ്പോഴല്ലാതെ അവരെ ശിക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ നടപടിച്ചട്ടങ്ങളിൽ പെട്ടതുമല്ല.
2: വചനം 118.

ഉമ്മത്തൻ ഒരു സമുദായം, വാഹിദത്തിൻ ഒരേ അഥവാ ഏക, വലായസാലൂന അവർ ആയിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും, മുഖ്തലിഫീൻ ഭിന്നാഭിപ്രായക്കാരായിക്കൊണ്ട്.

0: ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മനുഷ്യരെ അവൻ ഒരേ സമുദായമാക്കുക തന്നെ ചെയ്തിരുന്നു. അവർ ഭിന്നാഭിപ്രായക്കാരായി കൊണ്ടേയിരിക്കുന്നതാണ്.
1: വചനം 119. ഇല്ലാമർ റഹിമ, കരുണ ചെയ്തവരൊഴികെ. റബ്ബുക, നിന്റെ റബ്ബ്. വലിദാലിക, അതിനുവേണ്ടി തന്നെ അഥവാ അതിനായിട്ടുമാണ്. ഖലഖഹും, അവൻ അവരെ സൃഷ്ടിച്ചു. വതമ്മത്ത്, പൂർത്തിയാകുകയും ചെയ്തിരിക്കുന്നു. കലിമത്തു റബ്ബിക, നിന്റെ റബ്ബിൻ്റെ വാക്ക് അഥവാ വാക്യം. ലഅംല അന്ന, നിശ്ചയമായും ഞാൻ നിറക്കും. ജഹന്നമ, ജഹന്നമിനെ അഥവാ നരകത്തെ.

0: നിന്റെ റബ്ബ് കരുണ ചെയ്തവരൊഴികെ അഥവാ അവർ ഭിന്നിക്കുകയില്ല. അതിനുവേണ്ടിയാണ് അവരെ അവൻ സൃഷ്ടിച്ചതും നിന്റെ റബ്ബിന്റെ വാക്ക് പൂർത്തിയാകുകയും ചെയ്തിരിക്കുന്നു. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമെല്ലാം തന്നെ ജഹന്നമിനെ അഥവാ നരകത്തെ നിശ്ചയമായും നാം നിറക്കുന്നതാണ് എന്ന്.
1: ഈ വചനങ്ങളിലടങ്ങിയ ആശയങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാം. ഒന്ന്, മനുഷ്യവർഗം മുഴുവനും എല്ലാ കാലത്തും ഒരേ വിശ്വാസാദർശങ്ങളും നടപടിക്രമങ്ങളും സ്വീകരിച്ചു വരുന്ന ഒരേ സമുദായമായിരിക്കുവാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അതങ്ങനെ തന്നെ ആകുമായിരുന്നു. പക്ഷേ അങ്ങനെ അവൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ പലതരക്കാരും വിഭാഗക്കാരുമായി തീർന്നത്. ഉമ്മത്തൻ വാഹിദ, ഒരേ സമുദായം എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷ, സന്മാർഗത്തിന് നിലകൊള്ളുന്ന സമുദായം ഉമ്മത്തുൻ ഹിദായ എന്നായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത. കാരണം നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവർ മുഴുവനും വിശ്വസിക്കുമായിരുന്നു എന്ന് യൂനുസ് 99 നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ ഓരോ ദേഹത്തിനും അഥവാ ആൾക്കും അതിന്റെ നേർമാർഗം നാം നൽകുമായിരുന്നു എന്ന് സജദ 13 അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ അവരെ അഥവാ മനുഷ്യരെ നേർമാർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമായിരുന്നു എന്ന് അൻആം 35:149 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. ചില വ്യാഖ്യാതാക്കൾ ഇതിന് വിവക്ഷ നൽകുന്നത് ദുർമാർഗത്തിൽ സ്ഥിതി ചെയ്യുന്ന സമുദായം ഉമ്മത്തൻ ലലാല എന്നത്രേ. ഇവർക്കും ചില ന്യായങ്ങൾ ഇല്ലാതില്ല. രണ്ടായാലും അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്നും മനുഷ്യർ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരർത്ഥത്തിലുള്ള ഏക സമുദായമല്ലെന്നും തീർച്ച തന്നെ. സൂറത്തു ശൂറ 8 വ്യാഖ്യാനത്തിൽ ഇത് സംബന്ധിച്ച് വിവരിച്ചത് നോക്കുക. ഏതായാലും ചില ആളുകൾ പറയുന്നത് പോലെ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങളെ പക്ഷിമൃഗാദികളെ പോലെ ഒരേ പ്രാകൃത ജീവിതം നയിക്കുന്നവരാക്കുമായിരുന്നുവെന്നല്ല അള്ളാഹു പറഞ്ഞതിൻ്റെ താല്പര്യം. മനുഷ്യൻ ഒരേ സമുദായമല്ലെങ്കിൽ പിന്നെ അവരുടെ സ്ഥിതി എന്താണ്? അതാണ് അടുത്ത വാക്യത്തിലുള്ളത്. 2, മനുഷ്യർ ഭിന്നാഭിപ്രായക്കാരായിക്കൊണ്ടിരിക്കുകയാണ് അഥവാ ഭിന്നമായ വിശ്വാസാദർശങ്ങളും ആചാര നടപടികളും സ്വീകരിച്ചുകൊണ്ട് പല മതക്കാരും സമുദായക്കാരുമായിക്കൊണ്ടിരിക്കുന്നു. ഈ ഭിന്നിപ്പ് മനുഷ്യാരംഭം തൊട്ട് തന്നെ ഉണ്ടായതല്ല. തുടക്കത്തിൽ എല്ലാവരും ഒരേ സമുദായക്കാരായി തന്നെ ഇരുന്നിരുന്നു. 2:213 10:19 കാണാവുന്നതുപോലെ പിന്നീട് കാലക്രമത്തിൽ ഭിന്ന സമുദായങ്ങളായി മാറുകയാണുണ്ടായത്. സത്യത്തിൻ്റെ മാർഗം ഒന്നു മാത്രവും അസത്യത്തിൻ്റെ മാർഗങ്ങൾ പലതുമാകൊണ്ട് ഈ ഭിന്ന കക്ഷികളിൽ ഒന്നു മാത്രം ശരിയായ കക്ഷിയും മറ്റുള്ളതെല്ലാം തെറ്റായ കക്ഷിയും ആയിരിക്കുവാനേ നിവൃത്തിയുള്ളൂ. അതെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും ദിവ്യ ദൗത്യങ്ങളും മുഖേന അള്ളാഹു അതത് കാലങ്ങളിൽ മനുഷ്യർക്ക് നൽകുന്ന മാർഗം ഏതോ അത് സ്വീകരിച്ചവർ മാത്രമായിരിക്കും നേർമാർഗത്തിൻ്റെ ഏകകക്ഷി. അതിനെതിരെ ഭിന്നിച്ചവരെല്ലാം പിഴച്ച കക്ഷികളും. വേദക്കാർ 72 കക്ഷികളായി പിരിഞ്ഞു. എൻ്റെ സമുദായം 73 കക്ഷികളായി പിരിയും. അവരിൽ ഒന്നു മാത്രമായിരിക്കും രക്ഷപ്പെട്ട കക്ഷി. ഞാനും എൻ്റെ സ്വഹാബികളും സ്വീകരിച്ച മാർഗം സ്വീകരിക്കുന്നവരാണ് അവർ എന്നു ഹദീസുകളിൽ വന്നിട്ടുള്ളതും ആ ഏകകക്ഷിയെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ കക്ഷിയെ ഉദ്ദേശിച്ചു തന്നെയാണ് നിന്റെ റബ്ബ് കരുണ ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു പറയുന്നതും. 3, അള്ളാഹു കരുണ ചെയ്തവരൊഴിച്ച് മറ്റുള്ളവരെല്ലാം ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് പറഞ്ഞ ശേഷം അതിനുവേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നതും വലിദാലിക്ക ഖലഖഹും എന്നു പറഞ്ഞിരിക്കുന്നു. ഇതിൽ അതിനുവേണ്ടി ലിദാലിക്ക എന്ന സൂചനാനാമം ഏതിനെ ഉദ്ദേശിച്ചതാണെന്നുള്ളതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളതുകൊണ്ട് ആ വാക്യം 2-3 പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്കിലും അധികം ആളുകളും ഭിന്നിപ്പ് നിമിത്തം കാരുണ്യത്തിനർഹരല്ലാതാവുകയാണുണ്ടായത് എന്നാണ് ഒരു വ്യാഖ്യാനം. മുജാഹിദ്, ദൊഹാക്ക്, ഖത്താദ റളിയല്ലാഹു അൻഹും മുതലായവരുടെ വ്യാഖ്യാനമാണിത്. എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നുവല്ലോ. എന്നിട്ടും പലരും അവനെ ആരാധിക്കുന്നില്ല. പലരും അവനോടൊപ്പം മറ്റു ചിലതിനെയും ആരാധിക്കുന്നു. അതുപോലെയുള്ള ഒരു വാക്യമാണിതും എന്നാണവർ പറയുന്നത്. ഭിന്നിപ്പിനും കാരുണ്യത്തിനും വേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത്രേ രണ്ടാമത്തെ വ്യാഖ്യാനം. അഥവാ ഭിന്നിക്കാതെ കാരുണ്യത്തിനർഹമായിത്തീരുകയും ഭിന്നിച്ച് കാരുണ്യത്തിനർഹരല്ലാതായിത്തീരുകയും ചെയ്യുന്ന രണ്ടു തരക്കാർ ഉണ്ടായിത്തീരുവാൻ വേണ്ടി. ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി മുതലായ ചിലർ ഈ വ്യാഖ്യാനത്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. സ്വർഗാവകാശികളായ സന്മാർഗികളും നരകാവകാശികളായ ദുർമാർഗികളും ഉണ്ടാകുമെന്ന് അള്ളാഹുവിന് മുമ്പേ അറിയാവുന്നതും അതവൻ്റെ മുന്നേയുള്ള വിധി നിശ്ചയങ്ങളിൽ പെട്ടതുമാണല്ലോ എന്നുള്ളതാണ് ഇതിനാധാരം. കൂടുതൽ വ്യക്തമായി തോന്നുന്നതും അധിക വ്യാഖ്യാതാക്കളും സ്വീകരിച്ചു വരുന്നതുമായ മൂന്നാമത്തെ അഭിപ്രായം ഭിന്നാഭിപ്രായത്തിനു വേണ്ടി മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്നാകുന്നു. മനുഷ്യരെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യവും യുക്തിയും ഭിന്നിപ്പാണെന്നല്ല ഇതിൻ്റെ അർത്ഥം. മനുഷ്യരുടെ കലാശം പിന്നിപ്പിലാണ് എത്തിച്ചേരുന്നത് എന്നത്രേ അർത്ഥം. അഥവാ ഒരാൾ ഒരു വഴിക്ക് പോകുമ്പോൾ വഴിമധ്യയുള്ള ഒരു കിണറ്റിൽ വീണു മരണപ്പെട്ടാൽ അവൻ മരിക്കുവാനാണ് ആ വഴിക്ക് പോയത് എന്ന് പറയാറുള്ളതുപോലെ ഒരു പ്രയോഗമാണിത് എന്നു സാരം. മലക്കുകളെപ്പോലെ നന്മ മാത്രം ചെയ്യുവാൻ സാധിക്കുമാറുള്ള ശുദ്ധപ്രകൃതിയോടെയല്ല മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേചന ബുദ്ധിയും അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ അവയിൽ ഇഷ്ടമുള്ളത് സ്വീകരിക്കുവാനുള്ള ഇച്ഛാസ്വാതന്ത്ര്യവും നൽകിക്കൊണ്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. വാസന, വീക്ഷണം, ചിന്താഗതി ആദിയായ കാര്യങ്ങളിലെല്ലാം മനുഷ്യർ ഒരേ തരക്കാരല്ല, വ്യത്യസ്ത സ്വഭാവക്കാരാകുന്നു. തങ്ങൾക്കു ലഭിച്ച ഇച്ഛാസ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി നല്ല മാർഗം സ്വീകരിക്കുന്ന വിശുദ്ധന്മാരും അതിൽ നിന്ന് ഭിന്നിച്ച് ചീത്ത മാർഗങ്ങൾ സ്വീകരിക്കുന്ന അശുദ്ധന്മാരും തമ്മിൽ വേർതിരിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യന് ഈ പ്രകൃതി വിശേഷം അള്ളാഹു നൽകിയിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യമാണ് ഈ വ്യാഖ്യാനപ്രകാരം ഈ ചെറുവാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. മേലുദ്ധരിച്ച രണ്ട് അഭിപ്രായങ്ങളും പരിശോധിച്ചാൽ അവയും അവസാനം ചെന്നെത്തുന്നതും ഈ യാഥാർത്ഥ്യത്തിലേക്കു തന്നെയാണെന്ന് കാണാം. അടുത്ത വാക്യവും താഴെ കാണുന്ന ഉദ്ധരണികളും ഈ വ്യാഖ്യാനത്തിന് കൂടുതൽ വ്യക്തതയും ബലവും നൽകുകയും ചെയ്യുന്നു. 4. ജിന്നുകളെയും മനുഷ്യരെയും കൊണ്ട് നരകത്തെ നിറക്കുന്നതാണെന്നും അള്ളാഹു മുമ്പേ നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. ആ നിശ്ചയം ഇതുമുഖേന, അതെ ഭിന്നിപ്പ് മുഖേന, മനുഷ്യരെ സംബന്ധിച്ച് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് അവസാനം പറഞ്ഞതിൻ്റെ സാരം. മേൽ ചൂണ്ടിക്കാട്ടിയ പ്രകൃതി വിശേഷതയോടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മനുഷ്യരിൽ നല്ലവരും ദുഷിച്ചവരും ഉണ്ടായിത്തീരുകയും അങ്ങനെ സ്വർഗത്തിനും നരകത്തിനും അർഹരായ രണ്ടു തരം ആൾക്കാർ അവരിൽ നിന്ന് ഉരുത്തിരിയുകയും ചെയ്യുക അനിവാര്യമാണല്ലോ. ആദം അലൈഹിസലാം നബിക്ക് സുജൂദ് ചെയ്യുവാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സന്തതികളെ ഞാൻ വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന് ഇബിലീസ് പറഞ്ഞപ്പോൾ നിങ്ങളെക്കൊണ്ട് ഞാൻ നരകത്തെ നിറക്കുമെന്ന് അള്ളാഹു അന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ കാരുണ്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോകുവാൻ കാരണം ഇബിലീസിൻ്റെ ദുഷ്പ്രേരണകൾക്ക് വഴങ്ങലാണെന്ന് ഇതിൽ നിന്നു വ്യക്തമായി. ദുർമാർഗികളെക്കൊണ്ട് നരകത്തെ നിറക്കുന്നത് പോലെ സ്വർഗത്തെ സന്മാർഗികളെക്കൊണ്ടും നിറക്കുമെന്നും നബി വചനങ്ങളിൽ വന്നിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനി പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ഹൂദ് 116 മുതൽ 119 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.

ശ്രോതാക്കൾക്ക് ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ജുസ് കേൾക്കാനുള്ള അവസരം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് 25. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ജസാകല്ലാ ഖൈറൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് 25. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: إنه يعلم الجهر من القول ويعلم ما تكتمون.
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഈ രൂപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീമു വന്നാൽ ഇത് ഖാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ടവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീം പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ, നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാമത്തെ ആയത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല യഹൂദു അല്ല യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്. സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ. നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം. നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യാ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യാഇലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ശദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീയൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آية تل خاشعة أبصارهم ترهقهم ذلة. إذا خاشعة خا توند يبدأ إتو مغلبا غمان خا إنه دين مخرج أدبولتنا عين خاشعة ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും തൻവീനു ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിന് അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലയിൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم, اليوم അല്ല യൗമാണ്, യാ

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമേ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല. ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാറുന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: Peace Radio. Tune to reality.
1: പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദൽ ഗാമിദി.

മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തർ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും, ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

اهدنا الصراط المستقيم صراط الذين أنعمت عليهم.

ولا يخرجن إلا أن يأتين بفاحشة مبينة وتلك

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: മാന്യശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് നൂറിലെ 21 മുതൽ 34 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality. Ida shamsu

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 81-ാമത്തെ അധ്യായം സൂറത്തു തക്വീർ. ഈ അധ്യായം പാരായണം ചെയ്തത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: അടുത്തതായി നാം കാതോർക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ, സൂറത്ത് സാഫാത്ത്, സൂറത്ത് സാദ്, സൂറത്ത് സുമർ, സൂറത്ത് ഖാഫിർ 1-37 വരെയുള്ള വചനങ്ങളുമായി സഊദ് ഷുറൈമിന്റെ മനോഹരമായ പാരായണം നമുക്ക് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

العقاب ويقول الذين كفروا لولا أنزل عليه آية من ربه

ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم ويأتي

0: നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തൻസീൽ. ഷെയ്ഖ് സഊദ് അഷ്ഷുറൈമിൻ്റെ മനോഹരമായ പാരായണത്താൽ സൂറത്ത് യാസീൻ, സൂറത്ത് സാഫാത്ത്, സൂറത്ത് സാദ്, സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മിൻ 1 മുതൽ 37 വരെയുള്ള വചനങ്ങൾ എന്നിവയാണ് നാം കേട്ടത്.
1: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.

ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
2: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെപ്പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാഅ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
3: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَأَى بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ
4: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തന്റെ റബ്ബിന്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽ പെട്ടവനാകുന്നു.
5: ഹമ്മത് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യ സഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായവ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റഅ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും. യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
2: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. ബിഅഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വെച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിനി എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: من قبل إن كان قميصه قد من قبل فصدقت وهو من الكاذبين.
1: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
2: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന് മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന

الله بضر هل هن كاشفات ضره أو أرادني برحمة هل هن ممسكات رحمته؟

മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
3: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
2: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക. വോയ്സ് ഓഫ് ഹറം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു.
2: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തുൽ മുർസലാത്തിലെ 30 മുതൽ 50 വരെയുള്ള വചനങ്ങൾ പറയാൻ നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

മാഷാല്ലാ, ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ മുർസലാത്തിലെ 30 മുതൽ 50 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

പീസ് ഖുർആൻ റേഡിയോ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഫുർഖാൻ 63 മുതൽ 88 വരെ ആയത്തുകൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൻസൂർ അസ്സഹ്റാനി.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്ന പാരായണ പഠനം പരിപാടിയിൽ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നയിക്കുന്ന പഠന ക്ലാസ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബയ്യിന പ്രാരംഭം മുതൽ പാരായണം ചെയ്യുന്നതിലെ നിയമങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്തുൽ ബയ്യിനയാണ്. സൂറത്തുൽ ബയ്യിന 98-ാമത്തെ സൂറത്താണ്. കുറച്ച് അല്പം ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളെക്കാൾ കുറച്ചും കൂടി വലിയ സൂറത്താണ്. അല്പം ദീർഘമായ ഇതുവരെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്പം ദീർഘമായ ആയത്തുകളുമാണ് അതിലുള്ളത്. നോക്കാം അതിലെന്തൊക്കെയാണ് എന്നുള്ളത്. ഔദു ബില്ലാഹി മിനശ്ശൈത്താൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ് മിൻ അഹ്ലി. നൂനു സാക്കിനക്ക് ശേഷം ഹംസയാണ്. അപ്പോൾ ഇലഹാർ ഫക്കീന ഇലഹാറാണ്. ഹത്താ തഅതീഹുൽ ബയ്യിന ബയ്യിന ബയ്യിനത്തു എന്നുള്ളത് ബയ്യിന ഹാവോടുകൂടി സുക്കൂനുള്ള ഹാവോടുകൂടി നിർത്ത് ബയ്യിന. പിന്നെ റസൂലുമ്മിന തൻവീന് ശേഷം മീമാണ്. ഇലഹാ ഇതാം ബിഗുന്ന യത്തുലു സുഹുഫമ്മു അതും തൻവീന് ശേഷം മീമാണ്. സുഹുഫമ്മു തഹറ فيها كتب قيمة ادم اخفاء عن كتب ق الكتاب اللام من بعد اقلابان نون ساكنه ميم ആക്കി മാറ്റിയിട്ട് ഉന്നത്തോട് കൂടി ഉച്ചരിക്കണം. من بعد പിന്നെ جاء മദ്ദാണ്. മദ് മുത്തസിൽ നാല് ഹർക്കത്തെങ്കിലും നിർബന്ധമായും നീട്ടണം. وما امر مد منفصل ആണ്. വീണ്ടും നീട്ടിയോദനം. വീണ്ടും ഇലഹാറാണ്. മിൻ അഹ്ലി ഖാലിദീന ഫീഹാ ഉലൈക മദ് മുത്തസിലാണ്. നാല് ഹർക്കത്തെങ്കിലും ചുരുങ്ങി നീട്ടണം. പിന്നെ ശുറുൽ ബരിയ ആമിനു വഅമിലു സ്വാലിഹാത്തി ഉലൈക. വീണ്ടും മദ് മുത്തസിൽ ജസാഉഹും മദ് മുത്തസിൽ ഇൻദ ഇഖ്ഫാ ആണ്. ജന്നാത്തു അദ്നിൻ തജ്രി വീണ്ടും ഇഖ്ഫാ മിൻ തഹ്തിഹ അതും വീണ്ടും ഇഖ്ഫാ അൻഹാർ ഇലഹാർ ഖാലിദീന ഫീഹ അബദ മദ് മുത്തസിൽ മദ് മുഫസിൽ റളിയല്ലാഹു അൻഹും ഇലഹാർ വറളു അൻ ഇലഹാർ ലിമൻ ഖഷിയ ലിമൻ ഖഷിയ ഇൽഹാർ. അപ്പം ഓതി നോക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ

0: അപ്പോൾ വീണ്ടും ഹുനഫ ഉണ്ടാവുന്ന മതി മതി. ആ
1: ഹുനഫ വയുഖീമു സ്വലാത വയുതു സകാത വദാലിക്
0: ഒന്നുകൂടി ഹുനഫ
1: ഹുനഫ
0: സകാന്ന് നിർത്ത
1: വയുഖീമു സ്വലാത വയുതു സകാത വദാലിക്
0: സകാത്ത് നിർത്ത യുത്തു സകാ ഹുനഫ
1: ഹുനഫ വയുഖീമു സ്വലാത വയുതു സകാ.

0: ഇൻഷാല്ലാ അത് അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണല്ലോ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം, സൂറത്തു അൽ ബയ്യിന ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും സംഭവിക്കാവുന്ന അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് അത്തഹ്സീൻ പരിപാടിയിലൂടെ. ഇപ്പോൾ സൂറത്തുൽ ജിന്ന് 11 മുതൽ 15 വരെ വചനങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെ തിരുത്തുകയാണ് ഹാഫിദ് അബ്ദുശക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്ന് അതിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. 11 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

0: أسلم فأولئك تحروا رشدا. وأما القاسطون فكانوا لجهنم حطبا. സൂറത്തുൽ ജിന്നിലെ 11-ാമത്തെ ആയത്ത്.
1: وَأَنَّا مِنَّا الصَّالِحُونَ وَمِنَّا دُونَ ذَلِكَ كُنَّا طَرَائِقَ قِدَدًا.
0: ഇവിടെ നൂനിന് ശദ്ദ് വന്നാൽ മണിക്കണം. നമ്മൾ പഠിച്ചു അസ്വാലിഹൂന, ഇത് സ്വാദിൻ്റെ സ്വാദ് എന്ന അക്ഷരം സീനാവരുത്, സ്വാലിഹൂന അല്ല, സ്വാ സ്വാ സ്വാലിഹൂന. وَمِنَّا دُونَ ذَلِكَ വഖഫ് ചെയ്യുമ്പോൾ ദൂനദാലിക് ദൂനദാലിക എന്ന് വഖഫ് ചെയ്യരുത്.
1: കുന്ന തറായിഖ ത
0: എന്ന അക്ഷരം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അത് തോ അല്ല, മലയാളത്തിലെ തോ അല്ല, ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം.
1: തറായിഖ
0: മദ് മുത്തസിലാണത്, നിർബന്ധമായിട്ടും അഞ്ച് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം.
1: ഖൈദദ
0: ഇവിടേക്ക് ഖാഫിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക.
1: വഅന്നാ വനന്നാ അല്ലൻ നുഅജിസല്ലാഹ ഫിൽ അർദി വലൻ നുഅജിസഹു ഹറബ. വഅന്നാ വനന്നാ
0: നൂൻ ശദ്ദ് വന്നാൽ മണിക്കണം.
1: അല്ലൻ നുഅജിസല്ലാഹ അല്ലൻ നുഅജിസ
0: അൻ ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ല എന്നാണ് വായിക്കുന്നത്,
1: അല്ലൻ
0: അൻ ലൻ എന്നല്ല,
1: അല്ലൻ
0: ഇവിടെ നൂന് ശേഷം വീണ്ടും നൂന്, സുക്കൂനുള്ള നൂന് ശേഷം നൂന്. അപ്പം എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ നൂനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇത് ഹം ചെയ്യുന്നു, ഉന്നത്തോടുകൂടി വായിക്കുന്നു.
1: സുക്കൂന്
0: അത് ശ്രദ്ധിക്കണം.
1: نعجزه هربا وأنا لما سمعنا الهدى آمنا به. سمعنا
0: عين سكون ونال قلقلة يرد سمعنا
1: الهدى وأنا لما سمعنا الهدى سمعنا الهدى آمنا به.
0: أرى وقف جيمول آمنا به به അത് ആമന്ന ബി എന്നോ അല്ലെങ്കിൽ ബിഹി എന്നോ വഖഫ് ചെയ്യരുത്.
1: ഫമൻ യുമിൻ ബിറബ്ബിഹി ഫലാ യഖാഫു ബഖ്സൻ വലാ റഹഖ. ഫമൻ യുമിൻ ബിറബ്ബി
0: തജ്വീദുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഇവിടേക്ക് ഉള്ളത്. ഇദ്ഗാം നാഖിസ്, അതുപോലെ
1: മിൻ ബിറബ്ബി യുമിൻ ബിറബ്ബി
0: സുക്കൂനുള്ള നൂനിന് ശേഷം വന്നാൽ നൂനിനെ മീമാക്കി മാറ്റും. ഇഖ്ലാബ് നമ്മൾ പഠിച്ചു.
1: യുമിൻ ബിറബ്ബി യുമിൻ ബിറബ്ബി
0: എന്ന് പറയരുത്,
1: യുമിൻ ബിറബ്ബി. ഫലാ യഖാഫു ബഖ്സൻ വ ബഖ്സൻ വല
0: ഖാഇന സുക്കൂൻ, അതിന് ഖൽഖല ചെയ്യരുത്, ബഖ്സൻ അല്ല,
1: ബഖ്സൻ വല റഹഖ.
0: 14-ാമത്തെ ആയത്തിൽ
1: വഅന്ന മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂൻ ഖാസിത്തൂൻ തൂൻ
0: ശ്രദ്ധിക്കേണ്ടത്. ഫമൻ
1: അസ്ലമ ഫഉലൈക,
0: ഈ ഫമൻ അസ്ലമ എന്നുള്ളത് അധിക ആളുകളും വായിക്കുന്നത്. ഫമൻ അസ്ലമ ഫമൻ അസ്ലമ എന്നുള്ളത് ഫമൻ അസ്ലമ. വീണ്ടും പറയുകയാണ്, സുക്കൂനുള്ള നൂനോ സുക്കൂനുള്ള മീമോ ശേഷം വരുന്ന അക്ഷരങ്ങളുമായി കൂട്ടി വായിക്കുമ്പോൾ പിന്നെ നൂനെ കൊണ്ടല്ല വായിക്കേണ്ടത്, അതിനെ ഇൽഹാർ ചെയ്യുകയാണ് അഥവാ വെളിവാക്കണം. ശേഷമുള്ള അക്ഷരവും കൃത്യമായിട്ട് ഉച്ചരിക്കണം. എങ്ങനെ,
1: ഫമൻ അസ്ലമ എന്ന് വായിക്കേണ്ടത്
0: ഫമൻ അസ്ലമ എന്ന് വായിക്കരുത്, അത് തെറ്റാണ്.
1: ഫമൻ അസ്ലമ ഫഉലൈക തഹറൗ റഷദ തഹറൗ റഷദ
0: എന്നാണ്. തഹറൗ റഷദ ഇവിടെ തഹറൗ ഔ എന്ന ആ വാവിന് സുക്കൂനുള്ളതിനെ പറയണം, ശ്രദ്ധിക്കണം.
1: وأما القاسطون فكانوا لجهنم حطبا حطبا
0: എന്ന പദം ശ്രദ്ധിക്കുക. നമ്മൾ قاسطون പറഞ്ഞു, فكانوا لجهنم ഹ കെട്ടുള്ള ഹ, ജഹന്നം ജഹന്നം എന്ന് പറയരുത്, ജഹന്നം.
1: حطبا
0: ത്വാ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം. ഈ ഭാഗം ഒന്നുകൂടെ ഉദാ.

0: ഹത്വബ.
1: സൂറത്തുൽ ജിന്നിലെ 11 മുതൽ 15 വരെ ഉള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ ജിന്ന് 11 മുതൽ 15 വരെ വചനങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട പാരായണ മര്യാദകളെക്കുറിച്ച് ബഹുമാനായ ഹാഫിൽ അബ്ദുൽ ഷക്കൂർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
6: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بَأْسَكُمْ كَذَلِكَ يُتِمُّ نِعْمَتَهُ عَلَيْكُمْ لَعَلَّكُمْ تُسْلِمُونَ.
1: اللَّهُ അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തു കാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, എനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈക അൽ ബലാഉൽ മുബീൻ.
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിങ്കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മലായു ഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. കണ്ടാൽ അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ. അൽ അദാബ, ശിക്ഷയെ. ഫല യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല. അൻഹും, അവർക്ക്, അവരിൽ നിന്ന്. വലാഹും, അവരല്ലതാനും. യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്, അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുന്നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്,

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

كل ممزق ينبئكم إذا مزقتم كل ممزق إنكم لفي خلق جديد

0: أَنتُمْ كُلُّ مُمَزَّقٍ يُنَبِّئُكُم إِذَا مُزِّقْتُمْ كُلُّ مُمَزَّقٍ إِنَّكُمْ لَفِي خَلْقٍ جَدِيدٍ.
1: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: لقد أحاط بكل شيء علما.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

إذا جاء

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: Tune to reality.
5: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
2: അതായത്
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
7: വചനം 91. ഖാലു, അവർ പറഞ്ഞു, യാ ഷുഐബു, ഷുഐബേ, മാ നഫ്ഖഹു, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, കസീറൻ, മിക്കതും, മിമ്മാ തഖൂലു, നീ പറയുന്നതിൽ നിന്ന്, വ ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ, ലനറാക, നിന്നെ ഞങ്ങൾ കാണുകയും ചെയ്യുന്നു, ഫീനാ, ഞങ്ങളിൽ, അഥവാ ഞങ്ങളുടെ കൂട്ടത്തിൽ, ദഈഫൻ, ഒരു ബലഹീനനായി, വലൗല, ഇല്ലായിരുന്നെങ്കിൽ, റഹ്തുക, നിന്റെ കൂട്ടം അഥവാ കൂട്ടുകുടുംബങ്ങൾ, ലറജംനാക, ഞങ്ങൾ നിന്നെ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്തിരുന്നു, വമാ അന്ത, നീ അല്ല താനും, അലൈന, ഞങ്ങൾക്ക് അഥവാ ഞങ്ങളുടെ അടുക്കൽ, ബി അസീസ്, ഒരു പ്രതാപശാലി.

0: അവർ പറഞ്ഞു, ഷുഐബേ, നീ പറയുന്നതിൽ നിന്ന് മിക്കതും ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. നിശ്ചയമായും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ ഒരു ബലഹീനനായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. നിന്റെ കുടുംബം ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലുക തന്നെ ചെയ്തിരുന്നു. നീ ഞങ്ങളുടെ അടുക്കൽ ഒരു പ്രതാപശാലിയൊന്നുമല്ല.
1: സത്യത്തിനും നീതിക്കും മുമ്പിൽ പരാജയപ്പെടുമ്പോൾ ധിക്കാര ബുദ്ധികളിൽ നിന്ന് എക്കാലത്തും കേൾക്കാറുള്ളതാണ് ഇത്തരം ഭീഷണികൾ. ന്യായത്തിൽ മുട്ടുമ്പോൾ അവർ അക്രമമർദ്ദനങ്ങൾക്ക് മുതിരും. തങ്ങൾ ചെയ്യുന്നതിലെല്ലാം അവർ സ്വയം സംതൃപ്തരാകുകയും ചെയ്യും. ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ കാലക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാചീന സമുദായങ്ങളിൽപ്പെട്ടവരും ഇന്നത്തെ ജനങ്ങളെ അപേക്ഷിച്ച് പരിഷ്കാരത്തിന്റെയും ഉത്ഭുതതയുടെയും താഴെപ്പടിയിലുള്ളവരുമാണെന്ന് പറഞ്ഞേക്കാം. എന്നാൽ ബുദ്ധിപരമായി മനുഷ്യൻ വളരെ പുരോഗമിച്ചിട്ടുള്ള ഇക്കാലത്തും തൗഹീദിനെക്കുറിച്ചും ക്രയവിക്രയങ്ങളിൽ ചതിയും കൃത്രിമവും ഉപേക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ഉപദേശിക്കുവാൻ മിനക്കെട്ടാലുള്ള സ്ഥിതിയോ? അനുഭവ സാക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ ഒന്നാലോചിച്ചു നോക്കുക. ഉപദേശിക്കുന്നവരുടെ ഹൃദയശുദ്ധിയും സൽഗുണങ്ങളെയും ചോദ്യം ചെയ്ത് പുച്ഛിക്കുക, അവരെ വിഡ്ഢികളും മൂഢന്മാരുമായി തരം താഴ്ത്തുക, ദുർന്യായങ്ങളും ദുസ്സമർത്ഥനങ്ങളും അവതരിപ്പിക്കുക, ഭീഷണി മുഴക്കുക, കയ്യേറ്റത്തിന് മുതിരുക, ഉപദേശിക്കും തോറും തോന്നിയവാസങ്ങൾ വർദ്ധിപ്പിക്കുക, ഇതെല്ലാം തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ ജനത പറഞ്ഞതായി 87-ഉം 91-ഉം വചനങ്ങളിൽ അള്ളാഹു പ്രസ്താവിച്ച അതേ ശൈലിയിലുള്ള മറുപടികളായിരിക്കും അവർക്കും പറയാനുണ്ടായിരിക്കുക. ധനത്തോടുള്ള മോഹവും സമ്പാദന മാർഗങ്ങളിൽ വഞ്ചന നടത്തലും മനുഷ്യരിൽ പൊതുവെയുള്ള ഒരു സ്വഭാവമായതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് സത്യവിശ്വാസികൾ വിമുക്തരാകുവാൻ വേണ്ടി ഷുഐബ് നബി അലൈഹിസ്സലാമയുടെയും അദ്ദേഹത്തിന്റെ ജനതയുടെയും ഇടയിൽ നടന്ന വാഗ്വാദങ്ങൾ വളരെ വിശദമായി പല സൂറത്തുകളിലും അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നതും. കയ്യൂക്കും ഭീഷണിയും മുഴക്കിയ ആ ജനതയ്ക്ക് ആ പ്രവാചകവര്യം നൽകിയ മറുപടി ഇതായിരുന്നു.
2: വചനം 92. കോല, അദ്ദേഹം പറഞ്ഞു, യാ കൗമി, എന്റെ ജനങ്ങളെ, അർഹ്തീ, എന്റെ കൂട്ടുകുടുംബമോ, അഅസ്സു, അധികം പ്രതാപം ഉള്ള, അലൈക്കും, നിങ്ങളുടെ അടുക്കൽ, മിനല്ലാഹി, അള്ളാഹുവിനേക്കാൾ, വത്തഹസ്തുമൂഹു, അവനെ നിങ്ങൾ ആക്കുകയും ചെയ്തിരിക്കുന്നുവോ, വറാഅക്കും, നിങ്ങളുടെ പിന്നിൽ, ളഹ്രിയൻ, പുറന്തള്ളപ്പെട്ടവൻ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, എന്റെ കൂട്ടുകുടുംബമാണോ നിങ്ങളുടെ അടുക്കൽ അള്ളാഹുവിനേക്കാൾ കൂടുതൽ പരിഗണനീയം? അവന് നിങ്ങൾ നിങ്ങളുടെ പിമ്പിൽ പുറന്തള്ളപ്പെട്ടവനാക്കുകയും ചെയ്തിരിക്കുന്നുവോ? നിശ്ചയമായും എന്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിച്ചു വരുന്നതിനെ വലയം ചെയ്ത് അഥവാ സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാകുന്നു.
1: അവസാനം അദ്ദേഹം അവർക്ക് ഇങ്ങനെ അന്ത്യശാസനം നൽകി.
2: വചനം 93. വയാ കൗമി, എന്റെ ജനങ്ങളെ, യഅമലൂ, നിങ്ങൾ പ്രവർത്തിക്കുവിൻ, അലാ മകാനത്തിക്കും, നിങ്ങളുടെ നിലപാടനുസരിച്ച്, ഇന്നി, നിശ്ചയമായും ഞാൻ, ആമിലുൻ, പ്രവർത്തിക്കുന്നവനാണ്, സൗഫ, വഴിയെ, തഅലമൂന, നിങ്ങൾ അറിയും, മൻ, ആർക്കാണ്, യഅതീഹി, അവന് വരും, അദാബുൻ, ഒരു ശിക്ഷ, യുഹ്സീഹി, അവനെ അപമാനപ്പെടുത്തുന്ന, വമൻ, ആരാണെന്നും, ഹുവ, അവൻ, കാദിബുൻ, കളവ് പറയുന്നവനാണ്, വർത്തഖിബു, നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുവിൻ, ഇന്നി, നിശ്ചയമായും ഞാൻ, മഅക്കും, നിങ്ങളോടൊപ്പം, റഖീബ്, പ്രതീക്ഷിക്കുന്നവനാണ്.

0: എന്റെ ജനങ്ങളെ, നിങ്ങളുടെ സ്ഥാനം അഥവാ നിലപാട് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുവിൻ. ഞാൻ എന്റെ സ്ഥാനമനുസരിച്ചും പ്രവർത്തിക്കുന്നവനാണ്. പിറകെ നിങ്ങൾക്കറിയാം ആർക്കാണ് അപമാനപ്പെടുത്തുന്ന ശിക്ഷ വന്നെത്തുന്നതെന്നും ആരാണ് വ്യാജം പറയുന്നവരെന്നും. വരാനിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുവിൻ. നിശ്ചയമായും ഞാനും നിങ്ങളോടൊപ്പം പ്രതീക്ഷിക്കുന്നവനാകുന്നു.
1: അധികം താമസിയാതെ നിങ്ങൾക്ക് പൊതുശിക്ഷ വരാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറയുന്നതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് അനുഭവം കൊണ്ട് ബോധ്യപ്പെടും. തൽക്കാലം നാം ഇരുകൂട്ടരും കാത്തിരുന്നു കാണുക എന്ന് സാരം. താമസിയാതെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്തു.
2: വചനം 94. വലമ്മാജാ, വന്നപ്പോൾ, അമ്രുന, നമ്മുടെ കൽപ്പന, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, ഷുഐബൻ, ഷുഐബിനെ, വല്ലദീന, യാതൊരുവരെയും, ആമനു മഅഹു, അവർ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചു, ബിറഹ്മത്തിൻ, കാരുണ്യം കൊണ്ട്, മിന്ന, നമ്മിൽ നിന്നുള്ള, അഖദത്ത്, പിടികൂടുകയും ചെയ്തു, അല്ലദീന, യാതൊരുവരെ, വലമു, അവർ അക്രമം ചെയ്തു, അസ്വൈഹത്തു, ഘോര ശബ്ദം അഥവാ അട്ടഹാസം, ഫഅസ്ബഹു, അങ്ങനെ അവരായി, ഫീദിയാരിഹിം, അവരുടെ വസതികളിൽ, ജാസിമീൻ, കമിഴ്ന്നു വീണവർ.

0: الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين.
1: നമ്മുടെ കൽപ്പന വന്നപ്പോൾ ശുഐബിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. ആ അക്രമം പ്രവർത്തിച്ചവർക്ക് ഘോര ശബ്ദം പിടിപെടുകയും ചെയ്തു. അങ്ങനെ അവർ അവരുടെ വസതികളിൽ ചത്തു കമിഴ്ന്ന് വീണവരായി.
2: വചനം 95. കഅല്ലം യഗ്നൗ, അവർ ധന്യമാക്കാത്ത പോലെ അഥവാ ഉണ്ടാവാത്ത പോലെ. ഫീഹ, അവയിൽ. അലാ, അറിയുക. ബുഅദൻ, വിദൂരത. ലിമദിയന, മദിയന്. കമാ ബഇദത്, ദൂരപ്പെട്ടതുപോലെ. സമൂദ്, സമൂദ്.
0: കഅല്ലം യഗ്നൗ ഫീഹാ അലാ ബുഅദൻ ലിമദിയന കമാ ബഇദത് സമൂദ്.
1: അതെ, അവർ അവിടത്തിൽ ഉണ്ടായിട്ടില്ലാത്തതുപോലെ. അല്ല, അറിയുക, സമൂദ് ഗോത്രം കാരുണ്യത്തിൽ നിന്നും ദൂരപ്പെട്ടതുപോലെ മദിയനും അഥവാ മദിയൻകാർക്കും വിദൂരത.
3: മദിയൻ നിവാസികൾക്ക് ബാധിച്ച ആ ഘോര ശബ്ദം എങ്ങനെയുള്ളതായിരുന്നുവെന്ന് ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടില്ല. ശുഐബ് നബി അലൈഹിസ്സലാമയോട് ആ ജനത, നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ ആകാശത്തുനിന്ന് ഞങ്ങൾക്കുമീതെ തുണ്ടങ്ങൾ വീഴ്ത്തുക എന്ന് ആവശ്യപ്പെട്ടുവെന്നും, അങ്ങനെ അവർ അദ്ദേഹത്തെ വ്യാജമാക്കിയപ്പോൾ അവർക്ക് മേഘത്തണലിന്റെ ദിവസത്തെ ശിക്ഷ ബാധിച്ചുവെന്നും സൂറത്ത് ഷോറയിലെ 187 മുതൽ 189 വരെയുള്ള വചനങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. മുഗൾ ഭാഗത്തു നിന്ന് മേഘത്തിലൂടെയോ മറ്റോ സംഭവിച്ച ഒരു ഘോര ശബ്ദമായിരിക്കാം അതെന്ന് ഇതിൽ നിന്നും അനുമാനിക്കാം. വസ്തുത അള്ളാഹുവിനറിയാം.
2: വചനം 96. വലഖദ് അർസൽന, നാം അയച്ചിട്ടുണ്ട്. മൂസ, മൂസയെ. ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി. വസുൽത്വാനിൻ, അധികൃത രേഖയുമായും. മുബീനിൻ, സ്പഷ്ടമായ.
0: വലഖദ് അർസൽന മൂസ ബി ആയാത്തിന വസുൽത്വാനിൻ മുബീൻ,
1: നമ്മുടെ ദൃഷ്ടാന്തങ്ങളും സ്പഷ്ടമായ അധികൃത രേഖയുമായി മൂസയെയും നാം അയക്കുകയുണ്ടായി.
2: വചനം 97. ഇലാ ഫിർഔന, ഫിർഔന്റെ അടുക്കലേക്ക്. വമലഇഹി, അവന്റെ പ്രധാനികളുടെയും. ഫത്തബഉ, എന്നിട്ടവർ പിൻപറ്റി. അംറ ഫിർഔന, ഫിർഔന്റെ കൽപ്പനയെ. വമാ അംറു, കൽപ്പനയല്ല താനും. ഫിർഔന, ഫിർഔനിന്റെ. ബിറഷീദ്, തന്റെ ഇടമുള്ളത് അഥവാ നേർവഴിക്കുള്ളത്.

0: ഫിർഔന്റെയും അവന്റെ പ്രധാനികളുടെയും അടുക്കലേക്ക്. എന്നിട്ട് അവർ ഫിർഔന്റെ കൽപ്പനയെ പിൻപറ്റി. ഫിർഔന്റെ കൽപ്പന തന്റെ ഇടമുള്ളത് അഥവാ നേർവഴിക്കുള്ളത് അല്ലതാനും.
1: വചനം 98. യഖുദുമു, അവൻ മുമ്പിലായി വരും. ഖൗമഹു, അവന്റെ ജനങ്ങൾക്ക്. യൗമൽ ഖിയാമത്തി, ഖിയാമത്തു നാളിൽ. ഫഔറദഹും, എന്നിട്ടവരെ അവൻ വരുത്തും അഥവാ കൊണ്ടുവരും. അന്നാറ, നരകത്തിൽ. വബിഇസ, വളരെ ചീത്തയും അഥവാ എത്രയോ മോശവും. അൽ വിർദു, ആ ദാഹശമനത്തിനുള്ള വരവ് അല്ലെങ്കിൽ വരുന്ന താവളം. അൽ മൗറൂദ്, വരപ്പെടുന്നതായ.

0: ഖിയാമത്തുനാളിൽ അവൻ തന്റെ ജനതയ്ക്ക് മുമ്പിലായി വരും. എന്നിട്ട് അവൻ അവരെ ദാഹം തീർക്കുവാൻ നരകത്തിങ്കൽ വരുത്തുന്നതാണ്. ദാഹശമനത്തിന് വരുന്ന ആ താവളം എത്രയോ ചീത്തയും.
1: ഇഹലോകത്ത് വെച്ച് ഫിറഔൻ അവന്റെ ആൾക്കാർക്ക് ദുർമാർഗത്തിന് നേതൃത്വം വഹിച്ചിരുന്നുവല്ലോ. അതുപോലെ പരലോകത്ത് വെച്ചുണ്ടാകുന്ന ശിക്ഷകളിലും അവൻ അവർക്ക് നേതൃത്വം വഹിക്കും, അഥവാ ശിക്ഷയിൽ അവൻ അവരുടെ മുമ്പിലുണ്ടായിരിക്കും. അങ്ങനെ അവൻ മുമ്പിലായിക്കൊണ്ട് അവരെ നരകത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കും എന്ന് സാരം. വുറൂദ് എന്ന മൂലപദത്തിന്റെ സാക്ഷാൽ അർത്ഥം വെള്ളം കുടിക്കുവാൻ വേണ്ടിയുള്ള വരവ് എന്നാകുന്നു. സന്ദർഭമനുസരിച്ച് വെള്ളത്തിനും ദാഹശമനത്തിനും അല്ലാതെയുള്ള വരവിലും അതുപയോഗിക്കപ്പെടും. ഫിർഔൻ മുമ്പിലും അവന്റെ ജനങ്ങൾ പിമ്പിലുമായിട്ടുള്ള വരവിനെ പരിഹാസരൂപത്തിൽ ഒരു ഇടയൻ തന്റെ മൃഗങ്ങളെ വെള്ളത്താവളത്തിങ്കിലേക്ക് വെള്ളം കുടിപ്പിക്കുവാൻ കൊണ്ടുപോകുന്നതിനോട് ഉപമിച്ചുകൊണ്ടാണ് ഫഔറദഹുമുന്നാറ, എന്നിട്ടവൻ അവരെ ദാഹം തീർക്കുവാൻ നരകത്തിങ്കൽ കൊണ്ടുവരും എന്ന് പറഞ്ഞത്. പക്ഷേ ഇടയൻ മൃഗങ്ങളെ കൊണ്ടുപോയി ദാഹശമനം വരുത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ ഫിറഔൻ അവന്റെ ആൾക്കാർക്ക് വെള്ളത്തിന് പകരം നരകാഗ്നിയിൽ ചാടിക്കുകയാണ് ചെയ്യുന്നതെന്ന് താൽപര്യം.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം,

0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് നിഷാദ് സലഫി. ഖുർആനിലെ സൂറത്ത് യാസീനിലെ 13 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയിഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون، إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث

വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറ യാസീനിലെ 13 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത്. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ മാനവരാശിയെ പഠിപ്പിക്കുന്നത്? അതിൻ്റെ ആശയതലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. വദ്രിബു ലഹും മസലൻ, ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, ലഹും മസലൻ അസ്ഹാബൽ ഖറിയ. ലഹും മസലൻ എന്ന് പറയുന്നിടത്ത് രണ്ട് മീമുണ്ട്. കയ്യിൽ ഖുർആൻ എടുത്ത് 13-ാമത്തെ ആയത്തിലെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു മീമിനെ മറ്റേ മീമിൽ, രണ്ടാമത്തെ മീമിൽ ലയിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പാരായണ രീതിയാണ്, മണിച്ചുകൊണ്ടുള്ള പാരായണ രീതിയാണ് നമ്മളവിടെ സ്വീകരിക്കേണ്ടത്. മസലൻ എന്ന് പറയുന്നിടത്ത തൻവീന് മസലൻ എന്ന് വ്യക്തമായി തന്നെ ഓതണം. കാരണം അതിനുശേഷം ഹംസാണ് വന്നിട്ടുള്ളത്. പിന്നെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇദ് ജാഅഹൽ മുർസലൂൻ. ജാഅ എന്ന് പറയുന്നിടത്ത് ഖുർആനിൽ മദ് നൽകപ്പെട്ടിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള കാരണം മുമ്പ് പല ക്ലാസ്സുകളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ, പറഞ്ഞിരുന്നതുപോലെ, ജ എന്ന ജീമിനു ശേഷം അലിഫ് വന്നിട്ടുണ്ട്. അത് അസ്ലിയായ മദ്ദിന്റെ അക്ഷരമാണ്. അതിനുശേഷം ഹംസ വന്നു. ഇത് രണ്ടും ഒറ്റ കലിമത്തിലാണ് വന്നിട്ടുള്ളത്, ഒരു വാക്കിലാണ് വന്നിട്ടുള്ളത്. ജ എന്ന ഒരു വാക്കിൽ അലിഫിനു ശേഷം

0: ശേഷം ഹംസ വന്നപ്പോൾ അതിനെ മദ്ദു മുത്തസിൽ എന്ന് വിളിക്കുമെന്നും ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണമെന്നും പലതവണ നമ്മൾ പറയുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. ഇദ് ജാ അഹൽ മുർസലൂൻ. അത് കഴിഞ്ഞ് അടുത്ത ആയത്തിലേക്ക് കടന്നു വന്നാൽ ഇദ് അർസൽനാ ഇലൈഹി മുസ്നൈനി. അർസൽനാ ഇലൈഹി, അവിടെയും ഒരു അലിഫിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. പക്ഷെ അത് രണ്ടും രണ്ട് കലിമത്തിലാണ്. അർസൽനാ എന്നതൊരു കലിമത്തും ഇലൈഹിം എന്നുള്ളത് മറ്റൊന്നുമാണ്. ഇവിടെ മദ് മുംഫസിലാണ്. അത് നമുക്ക് വേണമെങ്കിൽ നീട്ടാതെ ഓതാം, അല്ലെങ്കിൽ നീട്ടിയും പാരായണം ചെയ്യാം. പിന്നെ ഇവിടെ ബിസാലിസിം ഫഖാലു, ബിസാലിസിം ഫഖാലു. അവിടെ സാലിസിൻ എന്ന് ഓതാൻ നിർവാഹമില്ല, മറിച്ച് സാലിസിം ഫഖാലു. ആ സാലിസിൻ എന്നതിലെ ആ നൂനിനെ, പാരായണത്തിൽ ഉച്ചാരണത്തിലുള്ള നൂനിനെ, അടുത്ത ഫായിൽ ഫാ ആണ് തൊട്ടടുത്ത അക്ഷരം വന്നതുകൊണ്ട് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. ബിസാലിസിം ഫഖാലു. ഫഖാലു ഇന്ന എന്ന് പറയുന്നിടത്തും ഇന്ന ഇലൈക്കും എന്ന് പറയുന്നിടത്തും മദ്ദുണ്ട്. അത് നമ്മൾ അർസൽന ഇലൈഹിം എന്ന് പറഞ്ഞിടത്ത് അതുപോലെയുള്ള മദ്ദു മുംഫസിലാണ്. ഫഖാലു ഇന്ന രണ്ടിടത്തും അത് നീട്ടാനുള്ള ഒരിടത്ത് വാവും രണ്ടാമത്തെ ഭാഗത്ത് അലിഫുമുണ്ട്. അതിന് രണ്ടിനും ശേഷം ഇന്ന എന്നതിലെ ഇ എന്ന ഹംസും ഇലൈക്കും എന്നതിലെ ഇ എന്ന അക്ഷരവും വന്നിരിക്കുന്നു. അവിടെ നമുക്ക് നീട്ടിയോതാം, അതല്ലെങ്കിൽ മിതമായി നീട്ടിയോതാം, അതല്ലെങ്കിൽ നീട്ടാതെ സാധാരണ ഓതുന്ന രൂപത്തിലുള്ള പാരായണവും ആകാവുന്നതാണ് മദ്ദു മുംഫസിലായതുകൊണ്ട്. കാലു മാ അന്തും എന്ന് പറയുന്നിടത്തും, മാ അന്തും എന്ന് പറയുന്നിടത്തും മദ്ദു മുംഫസിലാണ്. സാധാരണ നീട്ടിയോ അല്ലെങ്കിൽ ദീർഘിപ്പിച്ചോ ഓതാവുന്നതാണ്. അന്തും അന്തും എന്ന പാരായണമല്ല ശരി. അന്തും അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. അവിടുത്തെ പാരായണവും അങ്ങനെ തന്നെയാണ്. അൻസല എന്നല്ല, സായിനു മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. ആ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. അപ്പോ ഈ രൂപത്തിലാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഖാലു റബ്ബുന യഅലമു ഇന്ന ഇലൈക്കും. ഇനിയും ആവർത്തിക്കേണ്ടതില്ല. ഇന്ന ഇലൈക്കും എന്ന് നമ്മൾ മുമ്പും പറഞ്ഞു. അതുപോലെ സാധാരണ നീട്ടിയോ ഒരൽപ്പം കൂടെ ദീർഘിപ്പിച്ചോ, ആറ് ഹറക്കത്തിന്റെ കതിർ സുദീർഘമായി ദീർഘിപ്പിച്ചോ അവിടെ പാരായണം ചെയ്യാവുന്നതാണ്. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ. അലൈന ഇല്ല, അവിടെയും ആ നിലക്കുള്ള ഒരു മദ്ദു തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടത് സൂചിപ്പിച്ചു എന്ന് മാത്രം. നല്ല ഒരു കാര്യത്തിന്റെ പാരായണം ശ്രദ്ധിച്ച് എങ്ങനെയാണ് ഇവിടെയൊക്കെ നമ്മൾ ഓതേണ്ടത് എന്ന വിഷയത്തിൽ നല്ല ഒരു ശ്രദ്ധ ഉണ്ടാവണം. അവിടെ നമ്മൾ കുറച്ച് സമയമൊക്കെ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക തന്നെ വേണം. അള്ളാഹുവിൻ്റെ കലാം ഓതുന്നതിനുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ ശരിയായ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയാവുന്ന രൂപത്തിൽ തന്നെ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നോക്കൂ, അതിലെ ഓരോ ആയത്തുകളെടുത്ത് അതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ പരിശോധിച്ച് ആ ആയത്തിൻ്റെ അർത്ഥം എന്താണ് എന്നും നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തേത് വദ്രിബ് ലഹും മസല. ളറബൽ മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരിച്ചു, ഉദാഹരണം പറഞ്ഞു എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. ഇവിടെ ഈ ദുരിബ് വറബ എന്നതിൻ്റെ അമ്ര രൂപമാണ്, സിഗത്തുൽ അമ്ര, കൽപ്പനാരൂപം. ലഹും അവർക്ക്, മസലൻ ഉദാഹരണം, അവർക്ക് നീ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്ക്, അവർക്ക് നീ ഉദാഹരിച്ചു കൊടുക്ക്. ആരുടെ ഉദാഹരണമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അസ്ഹാബൽ ഖറിയ. അസ്ഹാബുൽ ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികളുടെ ഉദാഹരണം. സ്വാഹിബ്, അസ്ഹാബ്, സ്വാഹിബ് എന്നതിൻ്റെ ബഹുവചനമാണ് അസ്ഹാബ്. സ്വാഹിബ് എന്നത് ആ രൂപത്തിലുള്ള ഒരർത്ഥമാണ് അതിന് ലഭിക്കുക. കൂട്ടുകാരൻ എന്നും ഉടമസ്ഥൻ എന്നും ഒക്കെ സ്വാഹിബിന് അർത്ഥമുണ്ട്. എന്നാൽ എന്തെങ്കിലും ഒരു പ്രത്യേക വസ്തുവുമായി ചേർത്ത് പറയുമ്പോൾ അതിൻ്റെയാൾ, അതിൻ്റെ ഉടമ എന്ന നിലക്കൊക്കെയാണ് സ്വാഹിബ് എന്ന വാക്ക് ഉപയോഗിക്കപ്പെടാറുള്ളത്. ഇവിടെ ഖറിയ, ഗ്രാമം, നാട് എന്ന വാക്കിലേക്കാണ് അസ്ഹാബിന് ചേർത്ത് പറയുന്നത്. അപ്പോൾ അസ്ഹാബുൽ ഖറിയ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ ആളുകൾ എന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ ആ ഗ്രാമവാസികളുടെ ഉദാഹരണം അവർക്ക് നീ പറഞ്ഞു കൊടുക്കുക. എന്താണ് ആ ഗ്രാമവാസികളുടെ പ്രത്യേകത? എന്ത് ഉദാഹരണമാണ് അവരെക്കുറിച്ച് പറയാനുള്ളത്? ഇസ് ജഅഹൽ മുർസലൂൻ. ഇസ് ജഅ എന്ന വാക്കിൻ്റെ അർത്ഥം വന്നു. ജഅഹ അതിലേക്ക് വന്നു, അഥവാ ആ ഗ്രാമത്തിലേക്ക് വന്ന സന്ദർഭം. അൽ മുർസലൂൻ. മുർസൽ എന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്കാണ്, ദൂതൻ, പ്രവാചകൻ. ഇസ് ജഅഹൽ മുർസലൂൻ, പ്രവാചകന്മാർ ആ ഗ്രാമത്തിലേക്ക് വന്ന സന്ദർഭം, ആ ഗ്രാമവാസികളുടെ ഉദാഹരണം നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഉദാഹരിച്ചു കൊടുക്കുക. ഇനി അടുത്ത ഒരായത്ത് നോക്കാം. ഇവിടെ ഒരു ദൂതൻ വന്നു എന്നല്ല പറയുന്നത്, മറിച്ച് ദൂതന്മാർ വന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് അല്ലാഹു അടുത്ത ആയത്തിൽ എടുത്തു പറയുന്നു. ഇസ്, ആ സന്ദർഭം ഓർക്കുക. ഏതാണ് സന്ദർഭം? അർസൽന, നാം അയച്ചു. അർസല എന്ന് പറഞ്ഞാൽ ദൂതനെ അയച്ചു. അർസൽന, അല്ലാഹുവാണ് പറയുന്നത്, നാം അയച്ചു. ഇലൈഹിം, അവരിലേക്ക്, അഥവാ ഇല അസ്ഹാബിൽ ഖറിയ, ആ ഗ്രാമവാസികളിലേക്ക് നാം അയച്ചു. ഇസ്നൈൻ, രണ്ടാളുകളെ. ഒരു പ്രവാചകനെയല്ല, രണ്ട് പ്രവാചകന്മാരെയാണ് ആ ഗ്രാമത്തിലേക്ക് അല്ലാഹു അയച്ചത്. ഫക്കദ്ദബൂഹുമ, എന്താ സംഭവിച്ചത്? എല്ലാ പ്രവാചകന്മാർക്കും സംഭവിക്കാറുള്ളത് പോലെ, കദ്ദബു, അവർ കളവാക്കി. ഹുമ, അവരെ രണ്ടുപേരെയും. ഫക്കദ്ദബു, അപ്പോൾ അവർ കളവാക്കി. ഹുമ, അവരെ രണ്ടുപേരെയും. ഫഅസ്സസ്ന, അസ്സസ, ശക്തിപ്പെടുത്തി. ഫഅസ്സസ്ന, നാം ശക്തിപ്പെടുത്തി. ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊണ്ട്. രണ്ട് പ്രവാചകന്മാരെ ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ചു, രണ്ടാളുകളെയും അവർ നിഷേധിച്ചു, മൂന്നാമത്തെ ഒരാളെ കൊണ്ട് നാം ശക്തിപ്പെടുത്തി. ഇപ്പോൾ എത്ര പ്രവാചകന്മാരായി? മൂന്ന് പ്രവാചകന്മാരെ ആ ഗ്രാമത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഫഖാലു, അവർ പറഞ്ഞു, അഥവാ ആ പ്രവാചകന്മാർ പറഞ്ഞു. ഖാല എന്ന വാക്കിൻ്റെ അർത്ഥമറിയാം, പറഞ്ഞു എന്നാണ്. ഖാലു, അവർ പറഞ്ഞു. ഇന്ന, തീർച്ചയായും ഞങ്ങൾ. ഇന്ന എന്ന വാക്കിൻ്റെ അർത്ഥമറിയാം, തീർച്ചയായും. ഇന്നയും നഹ്നുവും കൂടി ചേർന്നതാണ് ഇന്ന, തീർച്ചയായും ഞങ്ങൾ. ഇലൈക്കും, നിങ്ങളിലേക്ക്. മുർസലൂൻ, അയക്കപ്പെട്ടവരാകുന്നു. ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. ഇദ് അർസൽന, നാം അയച്ച സന്ദർഭം ഓർക്കുക. ഇലൈഹിം, അവരിലേക്ക്. ഇസ്നൈൻ, രണ്ടാളുകളെ. ഫകദ്ദബു, അപ്പോൾ അവർ കളവാക്കി, നിഷേധിച്ചു. ഹുമ, ആ രണ്ടുപേരെയും. ഫഅസ്സസ്ന, അപ്പോൾ നാം ശക്തിപ്പെടുത്തി. ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊണ്ട്. ഫഖാലു, എന്നിട്ട് അവർ ആ മൂന്ന് പ്രവാചകന്മാർ പറഞ്ഞു. ഇന്ന, തീർച്ചയായും ഞങ്ങൾ. ഇലൈക്കും, നിങ്ങളിലേക്ക്. മുർസലൂൻ, നിയോഗിക്കപ്പെട്ടവരാണ്, അയക്കപ്പെട്ടവരാണ്, പ്രവാചകന്മാരാണ്. ഖാലു, അവർ പറഞ്ഞു. അതായത് ഗ്രാമത്തിലെ ആളുകൾ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാകുന്നു എന്ന് ആ ദൂതന്മാർ ഗ്രാമവാസികളോട് പറഞ്ഞപ്പോൾ ഗ്രാമവാസികൾ പറഞ്ഞു, മാ അല്ല, അൻതും, നിങ്ങൾ. മാ അൻതും, നിങ്ങളല്ല. ഇല്ല ബഷറുൻ, മനുഷ്യന്മാർ അല്ലാതെ അല്ല. അഥവാ മാ അൻതും ഇല്ല ബഷറുൻ, നിങ്ങൾ മനുഷ്യരല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യർ മാത്രമാണ്. മിസ്ലുന, ഞങ്ങളെപ്പോലെയുള്ള. നിങ്ങൾ പ്രവാചകന്മാരാണ്, ദൂതന്മാരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലേ. വമാ അൻസല, അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി, അവതരിപ്പിച്ചു, വർഷിപ്പിച്ചു എന്നൊക്കെയാണ്. മാ അൻസല, ഇറക്കിയിട്ടില്ല, അർറഹ്മാൻ പരമകാരുണ്യകൻ, അള്ളാഹു ഇറക്കിയിട്ടില്ല, മിൻ ഷൈഇൻ ഒന്നും തന്നെ, അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല, ഒന്നും അവതരിപ്പിച്ചിട്ടില്ല, ഇൻ അൻതും നിങ്ങൾ അല്ല, ഇല്ല തക്സിബൂൻ, തക്സിബൂൻ കളവു പറയുക, ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ, ഇൻ അൻതും നിങ്ങളല്ല, ഇല്ല അല്ലാതെ, തക്സിബൂൻ കളവു പറയുന്നവർ, നിങ്ങൾ കളവ് പറയുക അല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളവ് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ ആയത്ത് ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ആവർത്തിക്കാം. ഖാലു മാ അൻതും, ഖാലു അവർ പറഞ്ഞു, മാ അൻതും നിങ്ങളല്ല, ഇല്ല ബഷറുൻ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല, മിസ്ലുന ഞങ്ങളെപ്പോലെയുള്ള, വമാ അൻസല റഹ്മാൻ പരമകാരുണികൻ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല, മൊമാ അൻസല ഇറക്കിയിട്ടില്ല, ആ റഹ്മാൻ പരമകാരുണ്യകൻ, മിൻ ഷൈഇൻ ഒന്നും തന്നെ, ഇൻ അൻതും ഇല്ല തക്സിബൂൻ നിങ്ങൾ കളവ് പറയുക അല്ലാതെ ചെയ്യുന്നില്ല. 16-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. കാലു അവർ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംവാദമാണ്, സംസാരമാണ്, പരസ്പരം സംസാരിക്കുകയാണ്. കാലു ആ പ്രവാചകന്മാർ പറഞ്ഞു, റബ്ബുന ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ രക്ഷിതാവ്, യഅലം യഅലമു അവൻ അറിയുന്നുണ്ട്, ഇന്നാ തീർച്ചയായും ഞങ്ങൾ, ഇലൈക്കും നിങ്ങളിലേക്കുള്ള, ല മുർസലൂൻ പ്രവാചകന്മാർ തന്നെയാകുന്നു, ല തൗക്കീദിന് വേണ്ടിയാണ്, ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ്, തീർച്ചപ്പെടുത്തി പറയാനാണ് ആ വാക്കുപയോഗിക്കുക. ഇന്നാ തീർച്ചയായും ഞങ്ങൾ, ഇലൈക്കും നിങ്ങളിലേക്കുള്ള, ല മുർസലൂൻ പ്രവാചകന്മാർ തന്നെയാകുന്നു. വമാ അലൈന ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല, ഇല്ലൽ ബലാഉൽ മുബീൻ, അൽ ബലാഉ എത്തിക്കുക, സന്ദേശം എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അൽ ബലാഉൽ മുബീൻ, മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ, കൃത്യമായ, വ്യക്തമായ, സ്പഷ്ടമായ, സ്പഷ്ടമായ എത്തിക്കൽ അല്ലാതെ മറ്റൊരു ബാധ്യതയും ഞങ്ങളുടെ മേലില്ല. പ്രവാചകന്മാർ വിശദീകരിക്കുകയാണ്, കാലു റബ്ബുന യഅലം, കാലു അവർ പറഞ്ഞു, റബ്ബുന ഞങ്ങളുടെ റബ്ബ് യഅലമു അവൻ അറിയുന്നു, ഇന്ന തീർച്ചയായും ഞങ്ങൾ, ഇലൈക്കും നിങ്ങളിലേക്കുള്ള, ല മുർസലൂൻ ദൂതന്മാർ തന്നെയാകുന്നു, ഒമാ അലൈന എന്നാൽ ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല, ഇല്ലൽ ബലാഗുൽ മുബീൻ വ്യക്തമായ സന്ദേശം എത്തിക്കലല്ലാതെ വേറെ ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. സഹോദരങ്ങളെ, ഇതിൻ്റെ ഒരു വാക്കിൻ്റെയും നേർക്കുനേരെയുള്ള അർത്ഥമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി അതിൻ്റെ ചില വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, അർത്ഥം അതിൻ്റെ ആശയ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ ഒരു തവണ കൂടി ആ ആയത്ത് പറയുമ്പോൾ അതിൻ്റെ കൂടെ അർത്ഥം പറയുന്നുണ്ട്, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഈ വാക്കുകൾ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനും അത് ഓർമ്മയിൽ സൂക്ഷിക്കാനും പിന്നീട് പല ആയത്തുകളിലും ആ അർത്ഥം വാക്കുകൾ ആവർത്തിച്ചു വരുമ്പോൾ ആ സന്ദർഭത്തിൽ എടുത്തുപയോഗിക്കാനും നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ ഒരു ഖുർആൻ പഠനം എന്ന് പറയുന്നത്. ഒരു ഗ്രാമവാസികളുടെ ഉദാഹരണം അവർക്ക് നീ വിശദീകരിച്ചു കൊടുക്കുക. അസ്ഹാബുൽ ഖറിയ, ഗ്രാമവാസികൾ, ആരാണ് ഈ ഗ്രാമവാസികൾ, ഏതാണ് ഈ ഗ്രാമം? ഇതൊരു വലിയ ചർച്ച യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത്, വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലെ ഈ ഭാഗം പറയുന്ന ഭാഗത്ത് തഫ്സീറുകളിൽ വലിയ വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഒന്ന്, പണ്ഡിതന്മാർ പറയുന്നത് ഇത് അന്താക്കിയ എന്ന് പറയുന്ന ഒരു പ്രദേശമായിരുന്നു, അവിടെയുണ്ടായിരുന്നത് ക്രൈസ്തവ വിശ്വാസികളായിരുന്നു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ, കഅബുൽ അഹ്ബാറിനെ, വഹബുബിന് മുനബ്ബഹിനെ റഹ്മഹുമുള്ള അവരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള തൻ്റെ തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ, മറ്റു പല മുഫസ്സിറുകളും ഇമാം തുബരി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പ്രദേശങ്ങളായിരുന്നു ഖുദുസ് പോലെ ഈ അന്താക്കിയയും അലക്സാൻഡ്രിയയും റോമുമൊക്കെ. അപ്പൊ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ അന്താക്യയിലേക്കാണ് ഈ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. ആ ഗ്രാമത്തെക്കുറിച്ചാണ് ഈ വിശദീകരിക്കുന്നത് എന്ന് ധാരാളം മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് അന്താക്യയാണ് എന്ന് പറയാൻ കഴിയില്ല. ചില കാരണങ്ങൾ, ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല, വിശദീകരിച്ചുകൊണ്ട് ഇത് അന്താക്യയാകാൻ സാധ്യതയില്ല. അതിനവർ പറയുന്ന ഒരു കാരണം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗറാത്തിൻ്റെ അവതരണത്തിനു ശേഷം പിൽക്കാലഘട്ടത്തിൽ അള്ളാഹു ഒരു സമൂഹത്തെ മുഴുവനായും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. തൗറാത്തിൻ്റെ അവതരണത്തിന് ശേഷം ബഅദ ഇൻസാലിഹി തൗറാത്ത് ലം യുഹ്ലിക് ഉമ്മതം മിനൽ ഉമം, അള്ളാഹു ഒരു ജനതയെയും ഒരുമിച്ച് നശിപ്പിച്ചിട്ടില്ല. ഈ ജനതയെ പിന്നീട് നശിപ്പിക്കുന്ന ഒരു രംഗം തുടർന്ന് വരുന്ന ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് അന്താക്കിയാവാൻ സാധ്യതയില്ല എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയും. എന്തായിരുന്നാലും ഇവിടെ നമുക്ക് ഷെയ്ഖ് സഅദി റഹമഹുല്ല നൽകുന്ന ഒരു വിശദീകരണം വളരെ നന്നായി തോന്നി. വതഅയീനു തിൽക്കൽ ഖരിയത്തി ലൗ കാന ഫീഹി ഫായിദതൻ ലഅയ്യനഹുല്ല. ഈ നാട് ഏതാണ് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആ നാട് ഏതാണ് എന്ന് അറിയുന്നതിൽ വല്ല ഫായിദയും വല്ല ഗുണവും നമുക്കുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു തന്നെ അത് പറഞ്ഞു തരുമായിരുന്നു. പടച്ചോനത് നമുക്ക് പറഞ്ഞു തരാത്തത് കൊണ്ട് ഇനി അത് ഏതാണ് നാട് എന്നതിലേക്കുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന നിലക്കാണ് ഷെയ്ഖ് സഅദി റഹമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അതിന് നൽകുന്ന വിശദീകരണം. സുഹൃത്തുക്കളെ, ഇദ് ജാഅഹൽ മുർസലൂൻ, അവരിലേക്ക് പ്രവാചകന്മാർ വന്നു. ഇദ് അർസൽന, നാം അവരിലേക്ക് അയച്ചു. ഇലൈഹിം, അവരിലേക്ക്, ഇസ്നൈൻ, രണ്ടാളുകളെ. ഫകദ്ദബൂഹുമ, ആ രണ്ടാളുകളെയും അവർ നിഷേധിച്ചു. ഫഅസ്സസ്ന, അപ്പോൾ നാം ശക്തിപ്പെടുത്തി. ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊണ്ട്. മൂന്ന് ദൂതന്മാരാണ് അവരുടെ അടുത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. ഇവിടെയും ചില പണ്ഡിതന്മാർ ഇത് അള്ളാഹു നേരിട്ട് അയച്ച പ്രവാചകന്മാരെ സംബന്ധിച്ചല്ല പറയുന്നത്, മറിച്ച് അള്ളാഹുവിൻ്റെ ദൂതനായ പ്രവാചകനായ അടിമയായ ഈസാ അലൈഹിസ്സലാം, അദ്ദേഹം നിയോഗിച്ച മൂന്ന് ദൂതന്മാരെ സംബന്ധിച്ചാണ് ഈ കഥയിൽ, ഈ ചരിത്രത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് എന്ന അഭിപ്രായവും തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും മൂന്ന് പ്രവാചകന്മാർ ആ നാട്ടിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് നിയോഗിക്കപ്പെട്ടു. എന്നിട്ട് അവർ ആ ജനതയോട് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണ്. ആ ജനത പ്രതികരിച്ചത് എങ്ങനെയാണ്? മാ അൻസുമില്ല ബഷറും മിസ്ലുന, നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യരല്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പ്രവാചകന്മാരെന്ന് പറയുക? എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ ഒരു ചോദ്യം നേരിട്ടതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത്, മാ ഹാദാ ബഷറും മിസ്ലുക്കും യുരീദു അൻ യതഫള അലൈക്കും, ഇദ്ദേഹം നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യരാണ്, നിങ്ങൾക്കിടയിൽ ഒരു ശ്രേഷ്ഠതയുണ്ടാവാൻ, ഒരാളാവാൻ വേണ്ടി ഒരു പ്രവാചകത്വം വാദിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ذَلِكَ بِأَنَّهُ كَانَتْ تَأْتِيهِمْ رَسُولُهُمْ بِالْبَيِّنَاتِ فَقَالُوا أَبَشَرٌ يَهْدُونَنَا. സൂറ തഗാബുനിലെ ആറാമത്തെ ആയത്തിൽ മറ്റൊരു ജനതയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്, അവർക്ക് സന്ദേശവുമായി, വ്യക്തമായ തെളിവുകളുമായി പ്രവാചകൻ, അവരുടെ പ്രവാചകൻ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ ചോദിച്ചു, അബശറു യഹുദൂനന, ഒരു മനുഷ്യനാണോ ഞങ്ങളെ സന്മാർഗത്തിലാക്കുന്നത്? അപ്പോൾ പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരായിരുന്നു, മാതൃകായോഗ്യരായ, വഹയി ലഭിക്കുന്ന നുബുവത്തുള്ള, റിസാലത്തുള്ള, ഇസ്മത്തുള്ള മനുഷ്യരായിരുന്നു പ്രവാചകന്മാർ. ആ മനുഷ്യരായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പല ആളുകളും പ്രവാചകന്മാരെ നിഷേധിച്ചിരുന്നു. ഈ സമൂഹവും അങ്ങനെ തന്നെയാണ് പ്രവാചകന്മാരോട് പ്രതികരിച്ചത്, നിങ്ങൾ മനുഷ്യരാണ്, അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ കളവ് പറയുകയാണ്. ചില ജനത അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മലക്കുകൾ അയക്കുമായിരുന്നില്ലേ എന്ന് നൂഹ് നബിയോട് തന്റെ ജനത പറഞ്ഞ സംഭവം സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പല കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർ ചെന്നപ്പോൾ അവരവരുടെ സമൂഹങ്ങൾ മനുഷ്യരായിരുന്നു, പ്രവാചകന്മാർ മനുഷ്യന്മാരിൽ നിന്നുള്ളവരായിരുന്നു എന്നതുകൊണ്ട് നിഷേധിക്കുകയും അവഗണിക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ധാരാളം ആവശ്യങ്ങൾ അക്കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ, ഖുറൈശികൾ മുന്നോട്ട് വച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ എല്ലാ ചോദ്യങ്ങൾക്കുമായി അവരോട് പ്രതികരിച്ചത് ഹൽ കുൻതു ഇല്ല ബഷർ റസൂല, ഞാനൊരു മനുഷ്യനായ പ്രവാചകൻ മാത്രമല്ലേ എന്ന് ചോദിച്ചതായി വിശുദ്ധ ഖുർആൻ സൂറ ഇസ്രായിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനുഷ്യരാണ്, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ, അള്ളാഹു ഒരു കാര്യവും നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്മാർ വളരെ പക്വതയോടെ വിവേകത്തോടെ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? കാലു, അവർ പറഞ്ഞു, റബ്ബുന, ഞങ്ങളുടെ റബ്ബ് യഅലമു, അവൻ അറിയുന്നു, ഇന്നയിലേക്കും ലമുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണെന്ന്. ഞങ്ങൾക്ക് കളവ് പറയേണ്ട കാര്യമില്ല, ഞങ്ങളുടെ റബ്ബിന് അറിയാം ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാർ തന്നെയാണെന്ന്. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങളുടെ മേലുള്ള ബാധ്യത വ്യക്തമായ സന്ദേശം, സ്പഷ്ടമായ സന്ദേശമാണ്, അത് എത്തിക്കുക എന്ന ബാധ്യത മാത്രമാണ് ഞങ്ങളുടെ മേലിലുള്ളത്. നിങ്ങൾ ആരെയെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തേണ്ടുന്ന ഉത്തരവാദിത്തം പ്രവാചകന്മാർക്ക് ആർക്കുമില്ല. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശുദ്ധ ഖുർആൻ ആ രൂപത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ, നീ ഒരു ഉത്ബോധകൻ മാത്രമാകുന്നു, അവരുടെ മേൽ ആധിപത്യം ചെലുത്തേണ്ടവനല്ല. ലാ ഇക്രാഹ ഫിദ്ദീനി ഖദ് തബയ്യന അർറുശ്ദു മിനൽ ഗയ്, സത്യത്തിൽ നിന്ന് അസത്യം വ്യക്തമാണെന്നിരിക്കെ മതത്തിൽ യാതൊരുവിധ ബലാത്കാരവുമില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനവും സൂറ അൽ ബഖറയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുതന്നെയാണ് ആ ആശയം തന്നെയാണ് അക്കാലഘട്ടത്തിൽ പ്രവാചകന്മാർ പഠിപ്പിച്ചത്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനുശേഷമുള്ള പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ദാവത്ത്. ആ പ്രവാചകന്മാർ പോലും നിർബന്ധം ചെലുത്തേണ്ടതില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തായിരുന്നാലും അങ്ങനെ ഒരു ബാധ്യതയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ കൂടി ആയത്തുകളുടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വദ്രിബു ലഹും മസല, അവർക്ക് നീ ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. അസ്ഹാബുൽ ഖറിയ, ഒരു ഗ്രാമവാസികളുടെ ഉദാഹരണം. ഇദ് ജാ അഹൽ മുർസലൂൻ, അവരിലേക്ക് പ്രവാചകന്മാർ വന്ന സന്ദർഭം. ഇദ് അർസൽന ഇലൈഹി മുസ്നൈൻ, രണ്ടാളുകളെ നാം അവരിലേക്ക് നിയോഗിക്കുകയുണ്ടായി. ഫകദ്ദബൂഹുമ, അവർ രണ്ടുപേരെയും അവർ നിഷേധിച്ചു. ഫഅസ്സസ്ന ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊണ്ട് നാം ശക്തിപ്പെടുത്തി. ഫഖാലു ഇന്ന ഇലൈക്കും മുർസലൂൻ, അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളിലേക്കുള്ള ദൂതന്മാരാകുന്നുവെന്ന്. എന്തായിരുന്നാലും ഖുർആൻ നന്നായി പഠിക്കാൻ അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഖുർആനിലെ സൂറത്തു യാസീനിലെ 13 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ബഹുമാന്യനായ നിഷാദ് സലഫി ക്ലാസ് എടുത്തത്. ഹൃദയവസന്തത്തിന്റെ എല്ലാ എപ്പിസോഡുകളും കൃത്യമായി പഠിക്കുവാൻ പേപ്പറും പേനയുമെടുത്ത് നമ്മൾ കാത്തിരിക്കുക. ഖുർആനിലെ വ്യത്യസ്തങ്ങളായ 6 ജുസൂകൾ 6 ദിവസങ്ങളിലായി 6 പണ്ഡിതന്മാർ നമുക്കായി ക്ലാസ് എടുക്കുകയാണ്. എല്ലാ ദിവസവും കൃത്യമായി ഈ എപ്പിസോഡുകൾ കേൾക്കുവാനും പഠിക്കുവാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
2: കുടുംബങ്ങളിൽ കുളിർത്തെന്നലുമായി സ്നേഹക്കൂട്, മാനസിക പിരിമുറുക്കങ്ങൾ, കുടുംബ പ്രതിസന്ധികൾ, ജീവിത നൈരാശ്യങ്ങൾ, അനാവശ്യ ഉത്കണ്ഠകൾ, കലഹിക്കുന്ന ഇണകൾ, വഴിതെറ്റുന്ന മക്കൾ, പ്രശ്നങ്ങൾ ഏതുമാവട്ടെ, ഇസ്ലാമിൽ പരിഹാരമുണ്ട്. പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാൻ പീസ് റേഡിയോ ഒരുക്കുന്ന സംവിധാനം. മുതിർന്ന പണ്ഡിതരും പ്രബോധകരും മനഃശാസ്ത്രജ്ഞരും ഉൾപ്പെടുന്ന പാനൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. സ്നേഹക്കൂട്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ. ലോകപ്രശസ്ത കാരിയുകളുടെ സുന്ദരമായ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ പ്രോഗ്രാം തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുഅ്മിന്റെ 38 മുതലുള്ള വചനങ്ങൾ, സൂറത്തു ഹാമീം സജദ, സൂറത്തു ഷൂറ, സൂറത്തു സുഹ്റുഫ്, സൂറത്തു റഹ്മാൻ തുടങ്ങിയ അധ്യായങ്ങളുടെ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്, പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി സഅദ് അഷ്ഷുറൈ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുഅ്മിനിന്റെ 38 മുതലുള്ള വചനങ്ങൾ, സൂറത്തു ഹാമീം സജദ, സൂറത്തു ഷൂറ, സൂറത്തു സുഹ്റുഫ്, സൂറത്തു റഹ്മാൻ തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരമായ പാരായണങ്ങളാണ് നാം കേട്ടത്, പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സൗദ് അഷൂറയും.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: അത് കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ലോകശ്രദ്ധ നേടിയ കുഞ്ഞിളം ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാവാ. ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 29 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
2: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: പരിപാടി ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 23.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1,000,000+ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: تُمْ كُلُّ مُمَزَّقٍ يُنَبِّئُكُمْ إِذَا مُزِّقْتُمْ كُلُّ مُمَزَّقٍ إِنَّكُمْ لَفِي خَلْقٍ جَدِيدٍ.
1: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽഗാമിദി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: Peace Radio. Tune to reality.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

خلق السماوات والأرض قادر على أن يخلق مثلهم قادر

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 17 അധ്യായം സൂറ അൽ ഇസ്റ 97 മുതൽ 100 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അർറൈ.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്ന പാരായണ പഠനം പരിപാടിയിൽ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നയിക്കുന്ന പഠന ക്ലാസ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബയ്യിന പ്രാരംഭം മുതൽ പാരായണം ചെയ്യുന്നതിലെ നിയമങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്തുൽ ബയ്യിനയാണ്. സൂറത്തുൽ ബയ്യിന 98 സൂറത്താണ്. കുറച്ച് അല്പം ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളെക്കാൾ കുറച്ചും കൂടി വലിയ സൂറത്താണ്. ദീർഘമായ അല്പം ദീർഘം

0: തൻവീന. തൻവീന് ശേഷം മീമാണ് ഇലഹാ ഇതഹാം ബിഗുന്ന. യത്ലൂ സുഹുഫമ്മു, അതും തൻവീന് ശേഷം മീമാണ് സുഹുഫമ്മു തഹറ ഫീഹ കുതുബു ഖയ്യിമ, അതും ഇഖ്ഫ ആണ്. കുതുബു ഖ കിതാബില്ലാഹി മിം ബഅദി ഇഖ്ലാബാണ്. നൂന് സാക്കിനയെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. മിം ബഅദി. പിന്നെ ജാ മദ്ദാണ്, മദ് മുത്തസിൽ, നാല് ഹർക്കത്തെങ്കിലും നിർബന്ധമായും നീട്ടണം. ഒമാ മിറു മദ് മുഫസിലാണ്. 120 ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ, മദ് മുത്തസിൽ വീണ്ടും നീട്ടി ഓതണം. ഫദാലിക ദീനുൽ ഖയ്യിമ. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലി, വീണ്ടും ഇളഹാറാണ്. മിൻ അഹ്ലി ഖാലിദീന ഫീഹ ഉലൈക. മദ് മുത്തസിലാണ്, നാല് ഹർക്കത്തെങ്കിലും ചുരുങ്ങി നീട്ടണം. പിന്നെ ഷുറുൽ ബരിയ ആമിനു വഅമിലു സ്വാലിഹാത്തി ഉലൈക, വീണ്ടും മദ് മുത്തസിൽ. ജസാഉഹും, മദ് മുത്തസിൽ. ഇൻദ ഇഖ്ഫ ആണ്. ജന്നാത്തു അദ്നിൻ തജ്രി, വീണ്ടും ഇഖ്ഫ. മിൻ തഹ്തിഹ, അതും വീണ്ടും ഇഖ്ഫ. അൻഹാർ ഇൽഹാർ. ഖാലിദീന ഫീഹ അബദ, മദ് മുത്തസിൽ. മദ് മുഫസിൽ. റളിയല്ലാഹു അൻഹും ഇൽഹാർ. വറളു അൻ ഇൽഹാർ. ലിമൻ ഖഷിയ, ലിമൻ ഖഷിയ ഇൽഹാർ. അപ്പം ഓതി നോക്കാം.
1: أعوذ بالله من الشيطان الرجيم.

0: ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണല്ലോ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ല. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. സൂറത്തു അൽ ബയ്യിന ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റേതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള, അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്ന് തൻസീലിൽ സൂറത്തു തൗബ 43 വചനം മുതൽ മുഴുവനായും, സൂറത്തു യൂനുസ് മുഴുവനായും, സൂറത്തു ഹൂദ് 35 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിച്ചത് സഅദ് അഷ്ഷുറൈം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. ഇന്ന് നാം കേട്ടുകഴിഞ്ഞത് സൂറത്ത് തൗബ 43 മുതൽ മുഴുവനായും, സൂറത്ത് യൂനിസ് മുഴുവനായും, സൂറത്ത് ഹൂദ് 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അഷ്ഷുറൈം.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
3: Peace Quran Radio-യിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ പഠിക്കുന്ന ഭാഗം സൂറത്തുൽ മുജാദിലയിലെ 3-4 വചനങ്ങൾ പറയാൻ ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 3-4 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത്.
5: والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير فَمَن لَّمْ يَجِدْ فَصِيَامُ شَهْرَيْنِ مُتَتَابِعَيْنِ مِن قَبْلِ أَن يَتَمَاسَّ فَمَن لَّمْ يَسْتَطِعْ فَإِطْعَامُ 60 مِسْكِينًا ذَلِكَ لِتُؤْمِنُوا بِاللَّهِ وَرَسُولِهِ وَتِلْكَ حُدُودُ اللَّهِ وَلِلْكَافِرِينَ عَذَابٌ أَلِيمٌ.
4: വല്ലദീന യുദാഹിറൂന, വല്ലദീന പറയണത്തിൽ വല്ലസീന എന്നോ വല്ലദീന എന്നോ ഓതിപ്പോകരുത്. വല്ലദീന വാലു ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം ഒരു നേരിയ തോതിൽ പുറത്തേക്ക് വരണം അതിൻ്റെ നാവിൻ്റെ അറ്റം. വല്ലദീന വല്ലദീന യുദാഹിറൂന, ഇവിടെയും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. യുദാഹിറൂന എന്നോ യുദാഹിറൂന എന്ന അല്ല, യുദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. യുദാഹിറൂന മിൻ നിസാഇഹിം, സാക്കിനായ നൂന് ശേഷം നൂന്, ഇത് ഗംഭീറുന്ന മിൻ നിസാഇഹിം, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ നിസാഇഹിം മദ് മുത്തസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിൻ നിസാഇഹിം, മിൻ നിസാഇഹിം. ശേഷം സുമ്മ യഊദൂന, സുമ്മ സുമ്മ ആയി പോരുത്, ഒരിക്കലും അർത്ഥമാറ്റം സംഭവിക്കും. വളരെ ഗൗരവത്തിലുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സുമ്മ, സുമ്മ അല്ല, സുമ്മ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരനിരകൾക്കിടയിലൂടെ ദാലിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ട്, അതാണ് ഫ. സുമ്മ യഊദൂന, യഊദൂന അല്ല, യഊദൂന ലിമാ ഖാലു ഫതഹ്രീറു, ഫതഹ്രീറു, ഫതഹ്രീറു അല്ല, ഫതഹ്, ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. റഖബതിൻ മിൻ, തൻവീന് ശേഷം മീം, ഇത് ഗാം ബിഗുന്ന. റഖബതിൻ, റഖബതിൻ മി, മിൻ ഖബ്ലി, നൂനിന് ശേഷം, സാക്കിനായ നൂനിന് ശേഷം ഖാഫ്, ഇഖ്ഫ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും അല്പം സ്വരഭാരത്തിൽ കൂടെ ആയിരിക്കണം. മിൻ ഖബ്ലി, ഖബ്ലി, ഐ യതമസ, സാക്കിനായ നൂനിന് ശേഷം ഇത് ഗാം ബിഗുന്ന, ഐ യ യതമസ, മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഐ യതമസ, വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അധികം നീട്ടരുത്, രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. ദാലിക്കും തുഅദൂന, ദാലിക്കുമല്ല, ദാലിക്കും, ദാലിക്കും തുഅദൂന, തുഅദൂന, ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക. തുഅദൂന ബിഹ്, വഖഫ് ചെയ്യുമ്പോൾ ബിഹ് ഹാന് സുക്കൂനായിരിക്കണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, വല്ലാഹു ബിമാ تعملون تعملون خبير خبير الله خبير رائن ترقيق جينا أدت آيت نلامة آيت فمن لم يجد فصيام فمن لم ساكنا نون الشاشم لامان إذا غام بلا غنة إذا غام بلا غنة نون إذا شبدن كالكادة فمن لم فمن لم إنجنا ريكنا لم يجد لم يجد നമ്മൾ സൂറത്തുൽ ഇഖ്ലാസൊക്കെ പഠിച്ച സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ലം യലിദ് വലം യൂലദ്, അവിടെ പലപ്പോഴും പല ആളുകളും ലം യലിദ് വലം യു ഉണ്ട, ഈ ഒരു ശബ്ദമായിരിക്കും മിയ മ്യു എന്ന ശബ്ദം, അത് ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് ഇസ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം, ലം യലിദ് എന്ന രൂപത്തിൽ. ഫമൽ ലം യജീദ്, ഫമൽ ലം യജീദ്, ജീമിന് കസറാണ്, പാരായണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. യജീദ് ഫസിയാമു, ഫസിയാമു സീനല്ല സ്വാദ്, ഫസിയാമു ഷഹ്റൈനി, ഷഹ് ഹാഇനെ കലകല ചെയ്യാതെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഷഹ്റൈനി മുതതബിഈനി, മുതതബിഈനി മിൻ ഖബ്ലി, സാക്കിനാ നൂന് ശേഷം ഖാഫാണ്, ഇഖ്ഫാ ബിഗുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ഗുന്ന ചെയ്യണം. മിൻ ഖബ്ലി അയ് യതമസ, ഇവിടെയും മദ് മുത്തസിൽ, അതുപോലെ വഖഫ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ഫമൻ ലം യസ്തതിഉ, ഫമൻ ല ഇദ്ഗാം ബില ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ലം യസ്തതിഉ, വളരെയധികം ശ്രദ്ധിക്കേണ്ട, ധാരാളം ആളുകളിൽ പലപ്പോഴും അബദ്ധമായിട്ട് വരുന്നൊരു പ്രയോഗമാണത്. യസ്തതി അല്ല, യസ്ത, ഒന്നാമത്തെ ത ലൈറ്റ് ലെറ്ററാണ്, അഥവാ കനപ്പിക്കാതെ ഉച്ചരിക്കേണ്ട അക്ഷരം. രണ്ടാമത്തേത് ത, കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് രണ്ടും ഒരുപോലെയാവരുത്, തീർത്തും വ്യത്യസ്തമാണ്. ലം യസ്തതിഉ, യസ്തതിഉ, ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അപ്പോഴാണത് കൃത്യമായ മഖ്റജിൽ നിന്നും അതിൻ്റെ സിഫത്തുകളൊക്കെ ഉള്ളതാവുകയുള്ളൂ. ഫമൽ ലം യസ്തതിഉ വഇത് ഫഇത്ആമു, ഫഇത്ആമു സിത്തീന മിസ്കീന, ذلك لتؤمنوا ذلك അല്ല, ഈ ذلك എന്ന് അഥവാ ذال ഉള്ള ആ ഒരു വേർഡുകൾ പലപ്പോഴും അല്ലദീന എന്നുള്ളതും ذلك ഇതൻ ഇവിടെ ഔദു ഇവിടെയൊക്കെ പലപ്പോഴും ധാരാളം ആളുകൾ ഔസു എന്നോ അല്ലെങ്കിൽ ഔദു അല്ലെങ്കിൽ ذالിൻ്റെ ഉച്ചാരണം തീർത്തും ഒരു അബദ്ധമുള്ളതായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ذالിൻ്റെ മഖ്റജ് അതുപോലെ തന്നെ സിഫത്തുകളൊക്കെ പഠിക്കുക എന്നുള്ളതാണത്. ذلك لتؤمنوا بالله ورسوله وتلك حدود الله وتلك حدود حائط ഇവിടെ മധ്യഭാഗം ഹുദൂദ് അല്ല ഹുദൂദ് الله وللكافرين عذاب اليم وللكافرين عذاب عذاب അല്ല عذاب അല്ല ذال ചരിക്കുമ്പോൾ നാവിന്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുന്നരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. അദാബുൻ അദാബുൻ അലീം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ഇവിടെയും അദാബുൻ അലീം തൻവീനു ശേഷം അല്ലെങ്കിൽ സാക്കിന നൂനു ശേഷം ഹംസ വരുമ്പോഴും പലപ്പോഴും ധാരാളം ആളുകൾ അവിടെ ഹംസ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറയും അദാബുൻ അലീം അല്ലെങ്കിൽ അസാബുൻ അലീം ഇങ്ങനെ. ഏതുപോലെ പിന്നെ കുഫുവൻ നഹദ്, ധാരാളം ആളുകൾ എങ്ങനെ പറയാം കുഫുവൻ നഹദ് കുഫുവൻ അഹദ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇസ്ഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളതാണ്. അദാബുൻ അലീം ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ഇഅറാദുൽ സുക്കൂൻ. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം.
6: വല്ലദീന യുദാഹിറൂന മിൻ നിസാഇഹിം ഥുമ്മ യഊദൂന ലിമാ ഖാലു ഫതഹ്രീറു റഖബഹ് فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا فَمَن لَّمْ يَسْتَطِعْ فَإِطْعَامُ 60 مِسْكِينًا ذَٰلِكَ لِتُؤْمِنُوا بِاللَّهِ وَرَسُولِهِ وَتِلْكَ حُدُودُ اللَّهِ وَلِلْكَافِرِينَ عَذَابٌ أَلِيمٌ.
4: സൂറ മുജാദിലയിലെ 3-4 ആയത്തുകളാണ് കേട്ടത്. ഭംഗിയായിട്ട് പഠിക്കുക. ബറക്കല്ലാഹു ഫീക്കും.
3: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കളെ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ മുജാദിലയിലെ 3-4 വചനങ്ങൾ പറയാൻ ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

خلق السماوات والأرض قادر على أن يخلق مثلهم قادر

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 17 അധ്യായം സൂറ അൽ ഇസ്റ 97 മുതൽ 100 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അർറൈ.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും, എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020-840-840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയിസ് ഓഫ് പീസ്, പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
5: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പി സ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൽ സൂറത്തു യാസീനിന്റെ ഏതാനും ആയത്തുകളെ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി ക്ലാസുകളെടുത്ത് സംസാരിക്കുന്നു.

അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ അസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം

إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد

അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊ

മുപ്പത്തിയാറാം അധ്യായം സൂറത്തു യാസീനിലെ 28 മുതൽ 32 വരെയുള്ള 5 ആയത്തുകളാണ് പാരായണം ചെയ്തത്. അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. അതിൽ 28-ാമത്തെ ആയത്തൊന്ന് നോക്കൂ. വമാ എന്നുള്ളിടത്ത് മദ്ദുണ്ട്. മദ് മുംഫസിലാണ്. മാ എന്നത് ഒരു വാക്കും അൻസല എന്നുള്ളത് മറ്റൊരു വാക്കുമാണ്. മാ എന്നതിന് നീട്ടാൻ കൊടുത്തിട്ടുള്ള അലിഫ്, അതിനുശേഷം ഹംസ വന്നു. അപ്പോൾ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. രണ്ടും രണ്ട് വാക്കിലായതുകൊണ്ട് മദ് മുംഫസിൽ എന്ന് പറയും. ഒരു സാധാരണ ദീർഘിപ്പിക്കൽ അതിൽ അവസാനിപ്പിച്ചാലും അതിൽ നിർത്തുന്നത് കൊണ്ടും പ്രയാസമൊന്നുമില്ല. മദ് മുംഫസിലിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അൻസല എന്ന പാരായണം ശരിയല്ല. അൻസൽന സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. ആ രൂപത്തിൽ ഓതാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ മിൻ ബാദിഹി എന്നല്ല അവിടെ ഓതേണ്ടത്. അതിൽ ആ ഖുർആനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. മിൻ എന്നതിൻ്റെ മുകളിൽ, ആ നൂനിൻ്റെ മുകളിൽ ഒരു ചെറിയ മീം നൽകിയിട്ടുള്ളത്. അതായത് മിൻ എന്നതിലെ സുക്കൂനുള്ള നൂനിനെ അതിനുശേഷം ബാ വന്നതുകൊണ്ട് മീമാക്കി മാറ്റി ഓതണം. നൂനിനെ മീമാക്കി മാറ്റുകയാണ്. ഒരക്ഷരത്തെ മറ്റൊരു അക്ഷരമാക്കി ഉച്ചരിക്കുന്നതിനെ ഈ ഖലാബ് എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ മിൻ ബാദിഹി എന്നതിന് പകരം മിം ബാദിഹി എന്ന് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് നോക്കുക. ഒരിക്കൽ കൂടി ആ ഒരു വാചകം ഓതാം, ആ ഒരു ഭാഗം. മിം ബഅദിഹി മിൻ ജുന്ദി മിനസ്സമാഇ. മിൻ ജുൻ എന്ന നൂനുകളൊന്നും വ്യക്തമായി ഓതേണ്ടവയല്ല, അവ്യക്തമാക്കി ഓതേണ്ടതാണ്. ജുന്ദിൻ എന്നതിലെ തൻവീനാവട്ടെ, അതിനുശേഷമുള്ള മീമിൽ ലയിപ്പിച്ചുകൊണ്ടും ഓതേണ്ടതാണ്. ജുന്ദിമ്മീന. സമാ എന്നതിൽ അലിഫിന് ശേഷം ഹംസ് വന്നിരിക്കുന്നു. അത് അവിടെ മദ് മുത്തസിലാണ്. അലിഫും ഹംസും ഉള്ളത് ഒരു കലിമത്തിലാണ്. അതുകൊണ്ട് ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. وَمَا كُنَّا مُنزِلِينَ إِنْ كَانَتْ إِلَّا صَيْحَةً وَاحِدَةً. അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. സ്വൈഹത്തൻ എന്നുള്ളതിലെ തൻവീൻ തൊട്ടടുത്തു വരുന്ന വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചു കൊണ്ടുപോകണം. വാഹിദതൻ എന്ന് വ്യക്തമാക്കിയതരുത്, അവ്യക്തമാക്കിയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തജ്വീദ് നിയമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്കില്ല എങ്കിൽ ഇങ്ങനെ ഓരോ ആയത്തിലെയും ചില ഭാഗങ്ങളെങ്കിലും വിശദീകരിച്ചു പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് വറത്തിലിൽ ഖുർആന തർതീല, ഖുർആൻ നല്ല രൂപത്തിൽ പാരായണം ചെയ്യണം എന്ന ഖുർആനിക വചനവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമാന സ്വഭാവമുള്ള അധ്യാപനങ്ങളുമൊക്കെ ഓർത്ത് പരമാവധി നല്ല

അത് ഇബാദ് എന്ന് പറഞ്ഞ് നമുക്കവിടെ വേണമെങ്കിൽ വഖഫ് ചെയ്യാം, നിർത്താം, ജായിസാണ്. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇബാദ് എന്ന ഉച്ചാരണമല്ല വേണ്ടത്. ഇബാദ്, യാ ഹസ്രതൻ അലൽ ഇബാദ്, ദ് എന്ന് കനപ്പിച്ച് നിർത്തണം. ഹുറൂഫുൽ അൽഖലയിൽപ്പെട്ടതാണ് എന്ന് പ്രത്യേകം ഓർക്കുക. യഅതീഹിം മിർ റസൂലിൻ, മിൻ റസൂലിൻ എന്നല്ല, യഅതീഹിം മിർ റസൂലിൻ, മിർ റസൂലിൻ. ആ സുക്കൂനുള്ള നൂന് റായിൽ അലിയുകയും ലയിപ്പിക്കുകയും എന്നാൽ മണിക്കുകയും ചെയ്യാതെ, ഇത് ആ മുമ്പിലാ ഉന്ന, ഇത് ആ മുമ്പിലാ ഉന്ന, അങ്ങനെയാണ് തോന്നേണ്ടത്. യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനു ബിഹി യസ്തഹ്സിഊൻ എന്ന് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം അടുത്ത ആയത്തിലേക്ക് കടന്നാൽ, അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും, അഹ്ലക്നാ ഖബ്ലഹും. അഹ്ലക്നാ എന്ന് ഓതുന്നിടത്ത് അഹ്ലക്നാ, അഹ്ലക്നാ എന്നല്ല അഹ്ലക്നാ. എന്നാൽ ഖബ് ഖബ്ലഹും എന്ന് പോലെ ഖബ്ലഹും, സുക്കൂനുള്ള ബാ കനപ്പിച്ചോദണം. ഖാഫ് ബാ ത്വാ ദാല് ജീം തുടങ്ങിയ അക്ഷരങ്ങൾക്ക് സുക്കൂന് വരുമ്പോൾ കനപ്പിച്ച് പാരായണം ചെയ്യണം. അതല്ലാത്തത് നേർപ്പിച്ചുകൊണ്ടുള്ളൊരു ഒരു ഒരു പാരായണ രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് രണ്ടിവിടെ വന്നിട്ടുണ്ട്. ഈ രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. അവല അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും, അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അന്ന സുക്കൂനുള്ള നൂന് മണിച്ചോദണം. അന്നഹും ഇലൈഹിം എന്നൊക്കെ വരുന്ന ഭാഗത്ത് സുക്കൂനുള്ള മീമുകൾ വ്യക്തമാക്കി പാരായണം ചെയ്യണം. വഇൻ കുല്ലുല്ലമ്മ, വഇൻ കുല്ലുല്ലമ്മ എന്ന പാരായണം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മളവിടെ കൈകാര്യം ചെയ്യേണ്ടത്. ലദൈന മഹ്ളറൂൻ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ പാരായണവുമായി ബന്ധപ്പെട്ട് നല്ല കാര്യത്തിൻ്റെ ഖിറാഅത്ത് ശ്രദ്ധിക്കുവാനും നല്ല പാരായണം സ്വീകരിക്കുവാനും ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, വമാ അൻസൽന, അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി, അവതരിപ്പിച്ചു, ഇറക്കി എന്നാണ് അർത്ഥം. മാ അൻസല, മാ അൻസൽന, മാക്കവിടെ ഇല്ല എന്നർത്ഥമാണ്. നാം ഇറക്കുകയുണ്ടായില്ല, നാം ഇറക്കിയില്ല. അലാ കൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ. ആരാണിവിടെ അദ്ദേഹം? ഏതാണ് അദ്ദേഹത്തിൻ്റെ ജനത? കഴിഞ്ഞ കുറേ ആയത്തുകളിൽ ചർച്ച ചെയ്തിരുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടാകും. അള്ളാഹു മൂന്ന് പ്രവാചകന്മാരെ നിയോഗിച്ച ഒരു നാടും ആ നാട്ടുകാരും. അവിടെ ആ ആളുകളിൽ നിന്ന് ഒരാൾ പ്രവാചകന്മാരിൽ വിശ്വസിച്ചു, അദ്ദേഹത്തെ അവർ വധിച്ചു, കൊന്നുകളഞ്ഞു, ഷഹീദായി, അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹം പരലോകത്ത്, അള്ളാഹു അദ്ദേഹത്തോട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു. ആ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ആ വ്യക്തി മരിച്ചതിന് ശേഷം ആ ജനതയ്ക്കെന്തു സംഭവിച്ചു? മാ അൻസൽന അല ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ നാം ഇറക്കുകയുണ്ടായില്ല. മിൻ ബഅദിഹി, അദ്ദേഹത്തിനു ശേഷം. മിൻ ജുന്ദിൻ, ജുന്ദ് എന്ന് പറഞ്ഞാൽ സൈന്യം. മിൻ ബഅദിഹി, അദ്ദേഹത്തിനു ശേഷം. ബഅദ, ശേഷം. മിൻ ബഅദിഹി, അദ്ദേഹത്തിനു ശേഷം. മിൻ ജുന്ദിൻ, ഒരു സൈന്യത്തെയും. മിനസ്സമാ, സമാ എന്ന വാക്കിൻ്റെ അർത്ഥം ലളിതമാണ്, പരിചയമുള്ളതായിരിക്കും. ആകാശം, ആകാശത്തു നിന്ന് ഒരു സൈന്യത്തെ നാം ഇറക്കുകയുണ്ടായില്ല. വമാ കുന്ന, നാം അല്ല. മുൻസിലീൻ, അങ്ങനെ ഇറക്കുന്നവനുമല്ല, അങ്ങനെ ഇറക്കേണ്ട ആവശ്യവുമില്ല എന്ന ആശയത്തിൽ. ഇൻ കാനത്ത്, അത് ആയിരുന്നില്ല. ഇല്ല സ്വൈഹത്തൻ, ഒരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. എങ്ങനെയാണ് അവരെ നശിപ്പിച്ചത് എന്ന് അള്ളാഹു അടുത്ത ആയത്തിൽ വിശദീകരിക്കുകയാണ്. ഇൻ അല്ല, കാനത്ത് ആയിരുന്നു. ഇൻ കാനത്ത്, അത് ആയിരുന്നില്ല. ഇല്ല, അല്ലാതെ. സ്വൈഹത്തൻ, ഒരട്ടഹാസം, ഒരു ശബ്ദം, ഒരു ഘോര ശബ്ദം മാത്രമായിരുന്നു അത്. ഫഇദാ, അപ്പോൾ. ഹും, അവർ. ഖാമിദൂൻ, കെട്ടടങ്ങിയവരായിത്തീർന്നു എന്ന് പറഞ്ഞാൽ അവർ അവരുടെ എല്ലാവിധ ചലനവും അറ്റ്

ചലനമറ്റ് അവർ നിലംപതിച്ചു. ഫഇദാഹും ഖാമിദൂൻ, അവർ കെട്ടടങ്ങിയവരായി എന്നു പറഞ്ഞാൽ അവർ നിലംപതിച്ചു, അവരുടെ ചലനമറ്റു എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഒറ്റ ഒരു ഘോര ശബ്ദം കൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. അടുത്ത ആയത്തിൽ 30-ാമത്തായത്ത് ശ്രദ്ധിക്കുക. യാ ഹസ്രതൻ, കഷ്ടമേ, നഷ്ടമേ, അലൽ ഇബാദ്, ആ അടിമകളുടെ പേരിൽ നഷ്ടമേ. യഅതീഹിം, മാ യഅതീഹിം, അവരുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല, വന്നിട്ടില്ല. അത്താ യഅതീ എന്ന് പറഞ്ഞാൽ എത്തുക, വരിക എന്നൊക്കെയാണ്. മാ യഅതീഹിം, അവരിലേക്ക് വന്നില്ല. മിൻ റസൂലിൻ, ഒരു പ്രവാചകനും വന്നില്ല. ഇല്ല കാനു, അവർ ആയിരുന്നിട്ടല്ലാതെ ബിഹി, അദ്ദേഹത്തെ കൊണ്ട്. യസ്തഹസിഊൻ, പരിഹസിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അവരിലേക്ക് ഏതൊരു പ്രവാചകൻ വരുന്നുണ്ടോ ആ പ്രവാചകന്മാരെ എല്ലാം അവർ പരിഹസിച്ചിരുന്നു. യഹസ്രതന്നലൽ ഇബാദ്, ആ അടിമകളുടെ മേൽ കഷ്ടം, നഷ്ടം, കഷ്ടമേ, ആ അടിമകൾക്കു കഷ്ടമേ. മാ യഅതീഹിം മിർ റസൂലിൻ, അവരിലേക്ക് ഒരു പ്രവാചകനും വന്നിട്ടില്ല. ഇല്ല കാനു ബിഹി യസ്തഹ്സിഊൻ, ആ പ്രവാചകനെക്കുറിച്ച് അവർ പരിഹസിച്ചിട്ടല്ലാതെ. അലം യറൗ, അവർ കണ്ടില്ലേ. അലം, ഇല്ലേ, അ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു മുമ്പൊരായത്തിൽ ഒരു ചോദ്യവാക്കാണ്. അതെ അല്ലെങ്കിൽ അല്ല എന്ന ഉത്തരം ലഭിക്കുന്ന ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വേർഡ്, അതാണ് അ. അലം, ഇലം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. അപ്പോൾ അലം, ഇല്ലേ. യറൗ, റ അ എന്നതിൻ്റെ മുലാരി ആണ് യറ. യറൗ, കണ്ടു, കാണുക. അലം യറൗ, അവർ കണ്ടില്ലേ. കം, എത്രയാണ്. അഹ്ലക്കിന, അഹ്ലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു. അഹ്ലക്കിന, നാം നശിപ്പിക്കുകയുണ്ടായി. ഖബലഹും, ഖബല മുമ്പ്, ഹും അവർ, ഖബലഹും അവർക്ക് മുമ്പ്. മിനൽ ഖുറൂൻ, തലമുറകളിൽ നിന്ന്. അവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത്. അന്നഹും, തീർച്ചയായും അവർ. ഇലൈഹിം, അവരിലേക്ക്. ലായർജിഊൻ, മടങ്ങി വരികയില്ല. നശിപ്പിച്ചു പോയ ആളുകളൊന്നും ഇനി ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. വ ഇൻകുല്ലുൻ, വ ഇൻകുല്ലുൻ, എല്ലാവരും ഇല്ല. ഇൻ, ഇല്ല. ഇൻകാനത്ത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇൻ, ഇല്ല. കുല്ലുൻ, എല്ലാവരും. ലമ്മാ ജമീഉൻ, മുഴുവനായിട്ടുമല്ലാതെ. എല്ലാവരും മുഴുവനായിട്ടല്ലാതെ ഇല്ല. ലദൈന, നമ്മുടെ അടുത്ത്. മുഹ്ലറൂൻ, ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ. എല്ലാ ആളുകളും നമ്മുടെ അടുത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാകാതെ പോവുകയില്ല. ഇതാണ് ആ ആയത്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരിക്കൽ കൂടി അതിൻ്റെ അർത്ഥവും ചെറിയ രീതിയിൽ ഒരാശയ വിശദീകരണവും ശ്രദ്ധിക്കുക. വമാ അൻസൽന, നാം ഇറക്കുകയുണ്ടായില്ല അല്ലെങ്കിൽ ഇറക്കിയില്ല. അലാ കൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ. മിൻ ബഅദിഹി, അദ്ദേഹത്തിനു ശേഷം. മിൻ ജുന്ദിൻ, ഒരു സൈന്യത്തെയും. മിനസ്സമാഇ, ആകാശത്തു നിന്ന്. വമാ കുന്നാ മുൻസിലീൻ, നാം അങ്ങനെ ഇറക്കുന്നവനുമായിരുന്നില്ല. അപ്പോൾ അള്ളാഹു ആ ജനതയെ എന്താണ് പിന്നീട് ചെയ്തത്? പ്രവാചകന്മാരെ അവർ പരിഹസിച്ചു. അവരിൽ നിന്ന് വിശ്വസിച്ച ഒരാളെ അവരെല്ലാവരും കൂടെ വധിച്ചു കളഞ്ഞു. പിന്നീട് എന്താണ് ജനതയ്ക്ക് സംഭവിച്ചത്? അവരുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സൈന്യമാരാ മലക്കുകൾ. മലക്കുകളെ അള്ളാഹു നിയോഗിക്കുകയുണ്ടായില്ല. മറിച്ച് പിന്നെന്തു സംഭവിച്ചു? ഇൻ കാനസ്, അതായിരുന്നില്ല. ഇല്ല സ്വൈഹതം വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരുന്നു. പഴയ പൂർവകാല സമൂഹങ്ങളെ സംബന്ധിച്ചും പല സ്ഥലങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരൊറ്റ ഘോര ശബ്ദം അവരെ പിടികൂടി എന്നു പറയുന്ന സമൂത് ഗോത്രത്തിൻ്റെ എല്ലാം ഉദാഹരണം പല സന്ദർഭങ്ങളിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ശബ്ദം മാത്രമാണ് ഉണ്ടായത്, അങ്ങനെ അവർ എല്ലാവരും നശിപ്പിക്കപ്പെട്ടു. അതുപോലെയാണ് ഈ സ്വാഹിബു യാസീൻ്റെ കഥ പറയുന്ന, യാസീനിലെ മഹാനായ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച രംഗം വിശദീകരിക്കുന്നിടത്ത് ഒരു വലിയ അട്ടഹാസമുണ്ടായി, ഒരു വലിയ ഘോര ശബ്ദമുണ്ടായി. ആ ശബ്ദം കൊണ്ട് അള്ളാഹു അവരെ എല്ലാവരെയും നശിപ്പിച്ചു. പ്രവാചകന്മാരെ നിഷേധിച്ച,
വിശ്വസിച്ച ഒരു പാവപ്പെട്ട നല്ല വ്യക്തിത്വത്തെ കൊന്നുകളഞ്ഞ, അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന, ധിക്കാരം കാണിച്ചിരുന്ന ആ സമൂഹത്തെ ഒറ്റ ശബ്ദം കൊണ്ട് അള്ളാഹു ചലനമറ്റവരാക്കി തീർത്തു എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? യാ ഹസ്റത്തൻ അലൽ ഇബാദ്, ആ അടിമകൾക്ക് നാശം, കഷ്ടം, അവരുടെ കാര്യം കഷ്ടമാണ്. മാ യഅ്തീഹിം മിർ റസൂലിൻ, ആരുടെ കാര്യം? മാ യഅ്തീഹിം, അവരുടെ അടുത്തേക്ക്, അവരുടെ അടുത്തേക്ക് വന്നില്ല. മിർ റസൂലിൻ, ഒരു പ്രവാചകനും ഇല്ല. കാനൂബിഹി, അവർ അദ്ദേഹത്തെ കൊണ്ട്, യസ്തഹസിഊൻ, പരിഹസിക്കുന്നവരായിട്ടല്ലാതെ. ആ പ്രവാചകന്മാരെ അവർ പരിഹസിക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്കറിയാം. അവർ പ്രവാചകനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ്. സൂറത്തു അദ്ദാരിയാത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഭാഗം നമുക്കറിയാം. കദാലിക മാ അതല്ലദീന മിൻ ഖബലിഹിം മിർ റസൂലിൻ ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ കദാലിക മാ അതല്ലദീന മിൻ ഖബലിഹിം, അവർക്ക് മുമ്പും അവരുടെ അടുത്തേക്ക് മിർ റസൂലിൻ, ഒരു പ്രവാചകനും വന്നില്ല. ഇല്ലാ ഖാലു, അവർ പറഞ്ഞിട്ടല്ലാതെ, സാഹിറുൻ ഔ മജ്നൂൻ, ഇദ്ദേഹം ഒരു മരണക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ഭ്രാന്തനാണ്, കുഴപ്പമുണ്ടാക്കുന്നവനെന്ന്, പൂർവികന്മാരെ തള്ളിപ്പറഞ്ഞവനെന്ന്, കുടുംബത്തോട് സ്നേഹമില്ലാത്തവനെന്ന്, അധികാരമോഹിയെന്ന്, മറ്റുള്ളവരുടേത് കോപ്പിയടിച്ചു പറഞ്ഞവനെന്ന്, അങ്ങനെ ആ രൂപത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള പൂർവിക സമൂഹങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും അങ്ങനെ ആക്ഷേപിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ അള്ളാഹു പറയുന്നത് എന്താ? അലം യറൗ, അവർ കണ്ടില്ലേ? കം അഹ്ലക്ന ഖബലഹും, എത്രയെത്ര ആളുകളെയാണ് ഇവർക്ക് മുമ്പ് നാം നശിപ്പിച്ചത്? മിനൽ ഖുറൂൻ, എത്ര തലമുറകളെയാണ് നശിപ്പിച്ചത്? അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, അവനൊന്നും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ലല്ലോ. അവരൊക്കെ ഇനിയൊരു ജന്മമുണ്ടായി ഇവിടേക്കു തന്നെ വരുമെന്നാണോ? ഈ ഐഹിക ജീവിതത്തിൽ ഇനിയും സുഖലോലുപതരായി ജീവിക്കാൻ ഇങ്ങോട്ട് തന്നെ അവർക്കൊരു മടക്കമുണ്ട് എന്നാണോ കരുതുന്നത്? അങ്ങനൊരു വാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് തന്നെ വരും എന്ന പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഇത് ഒരു ജീവിതം, ഇതോടുകൂടി അവസാനിച്ചു, ഇനി വേറൊരു ജീവിതം വരാനില്ല, നമ്മളെന്തിന് ഇദ്ദേഹത്തെ അനുസരിക്കണം? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിച്ചതിന് ശേഷം സൂറ അൽ മുഅ്മിനൂനിലൂടെ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ച പല സമൂഹങ്ങളെ സംബന്ധിച്ചും, ആ സമൂഹങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെ സംബന്ധിച്ചും, ആ പ്രവാചകന്മാർ നേരിട്ടിരുന്ന ആരോപണങ്ങളെയും പീഡനങ്ങളെയും പരിഹാസങ്ങളെയും സംബന്ധിച്ചും ഒക്കെ വിശദീകരിക്കുന്നിടത്ത് ഒരു ജനത പ്രവാചകന്മാരോട് പറയുന്ന വാചകം അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ, ഇതൊരു ഐഹിക ജീവിതം മാത്രമാണ്. നമ്മൾ ഇവിടെ ജനിച്ചു, ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നമൂത്തു വനഹിയ, നമ്മൾ മരിക്കുന്നു, നമ്മൾ വീണ്ടും ജീവിക്കുന്നു. ഒമാൻ അഹ്നുബി മബോസീൻ, ഇനി ഒരിക്കൽ പോലും നമ്മൾ പരലോകത്ത് ഒരു പുനർജീവിപ്പിക്കപ്പെടാനൊന്നും പോകുന്നില്ല. ഇതിവിടെ നമ്മൾ നേരത്തെ ജീവനില്ലാത്തൊരവസ്ഥയുണ്ടായി, നമുക്ക് ജീവൻ കിട്ടി, ഇനി നമ്മൾ മരിക്കും. ഈ പ്രവാചകന്മാർ പറയുന്നത് പോലെ പരലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് പല സമൂഹങ്ങളും പ്രവാചകന്മാരെ പരിഹസിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ കൂടി പരലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ദാലിക റജുഉ ബഈദ്, അതൊരു വിദൂരമായ മടക്കം തന്നെയാകുന്നു. തിൽക ഇദൻ കറത്തുൻ ഖാസിറ, അതൊരു വലിയ നഷ്ടമുള്ള മടക്കമായിരിക്കും. എങ്ങാനും അങ്ങനെ ജീവിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുകയാണെങ്കിൽ അത് വലിയ നഷ്ടവുമായിരിക്കും, അഥവാ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നു തന്നെയാണ് അവരെല്ലാവരും പ്രവാചകന്മാരെ നിഷേധിച്ചിരുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നൽകുന്ന മറുപടി എന്താണ്? വ ഇൻ കുല്ലുൻ ലമ്മാ, വ ഇൻ കുല്ലുൻ, എല്ലാവരും, ലമ്മാ ജമീഉൻ, മുഴുവനായിട്ടും, ലദൈന, നമ്മുടെ അടുത്ത്, മുഹ്ളറൂൻ, ഹാജരാക്കപ്പെടുന്നവരാണ്, ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ. ഇൻ കുല്ലുൻ, അല്ലാതെ ഇല്ല, ലമ്മാ ജമീഉൻ, വ ഇൻ കുല്ലുൻ, എല്ലാവരും ഇല്ല, ലമ്മാ ജമീഉൻ, മുഴുവനായിട്ടുമല്ലാതെ, ലദൈന, നമ്മുടെ അടുത്ത്, മുഹ്ളറൂൻ, ഹാജരാക്കപ്പെടുന്നവരാണ് എല്ലാ സമൂഹത്തെയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അന സയ്യിദുന്നാസി യൗമൽ ഖിയാമ, ഞാനാണ് അവസാന നാളിൽ
മുഴുവൻ മനുഷ്യരുടെയും സയ്യിദ് നേതാവ്. എന്നിട്ട് അള്ളാഹു പറയാണ്, യജ്മഉല്ലാഹുൽ അവ്വലീന വൽ ആഖരീന ഫീ സഈദിൻ വാഹിദിൻ. അള്ളാഹു ആദ്യകാലക്കാരും അവസാനകാലക്കാരുമായ മുഴുവൻ ആളുകളെയും ഒരു ഭൂപ്രദേശത്ത് ഒരുമിച്ച് കൂട്ടും. എല്ലാ ആളുകളും ഉണ്ടാവും അവിടെ. ആദനബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഭൂമിലോകത്തേക്ക് പിറന്നു വീണ അവസാനത്തെ മനുഷ്യക്കുഞ്ഞും ആ ഭൂമികയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുമ്പോൾ, അതുതന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. വഇൻ കുല്ലു ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. അവരെല്ലാവരും നമ്മുടെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഒരിക്കൽ കൂടെ ആയത്തുകളുടെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം 28-ാമത്തെ ആയത്തിലേക്കൊന്ന് നോക്കൂ. വമാ അൻസൽനാ, നാം ഇറക്കിയില്ല. അല ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയുടെ മേൽ. മിൻ ബാദിഹി, അദ്ദേഹത്തിനു ശേഷം. മിൻ ജുന്ദിൻ, ഒരു സൈന്യത്തെയും. മിനസ്സമാഇ, ആകാശത്തു നിന്ന്. വമാ കുന്നാ മുൻസിലീൻ, നാം അങ്ങനെ ഇറക്കുന്നവനുമായിരുന്നില്ല. ഇൻകാനത്സ്, അതായിരുന്നില്ല. ഇല്ല സ്വൈഹത്തൻ, ഒരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. വാഹിദ, ഒരൊറ്റ ശബ്ദം. ഫഇദാഹും, അപ്പോളതാ അവർ. ഹാമിദൂൻ, കെട്ടടങ്ങിയവരായി ചലനമറ്റവരായി തീർന്നു. യഹസ്രത്തൻ അലൽ ഇബാദ്, യഹസ്രത്തൻ, കഷ്ടമേ. അലൽ ഇബാദ്, ആ അടിമകളുടെ മേൽ കഷ്ടമേ. മാ യസീഹിം മിർ റസൂലിൻ, അവരിലേക്കൊരു പ്രവാചകനും വന്നിട്ടില്ല. ഇല്ല കാനു ബിഹി യസ്തഹ്സിഊൻ, അവർ അദ്ദേഹത്തെ പരിഹസിച്ചിട്ടല്ലാതെ. അലം യറൗ, അവർ കണ്ടില്ലേ. കം അഹ്ലക്കിന, ഇത്രയാണ് നാം നശിപ്പിച്ചത്. കബലഹും, അവർക്കു മുമ്പ്. മിനൽ ഖുറൂൻ, തലമുറകളിൽ നിന്ന്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ പ്രളയത്തിലൂടെ നശിപ്പിച്ചതും സമൂദ് ഗോത്രത്തെ സ്വൈഹത്തിലൂടെ ഘോര ശബ്ദത്തിലൂടെ നശിപ്പിച്ചതും ആദുകാരെ കൊടുങ്കാറ്റിലൂടെ നശിപ്പിച്ചതും ലൂത്ത് നബിയുടെ ജനതയെ ഭൂമി കീഴ്മേൽ മറിച്ച് അതിനു മുകളിൽ ചൂളക്ക് വെച്ച കല്ലുകളുടെ മഴ പെയ്യിപ്പിച്ച് നശിപ്പിച്ചതും ഒക്കെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ എത്രയെത്ര സമൂഹമാണ്, പ്രവാചകന്മാരുടെയും ഗോത്രങ്ങളുടെയും പേര് പറയാത്ത എത്രയോ സമൂഹങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് നശിപ്പിക്കപ്പെട്ടത്. അന്നഹും ഇലൈഹിം ലായർജൂൻ, അവരൊന്നും ഇവരിലേക്ക് പിന്നീട് മടങ്ങി വന്നിട്ടില്ല. അവരൊക്കെ എവിടെ പോയി? അവരൊക്കെ തിരിച്ചു വന്നോ? അവരുടെ ഗർവും മഹങ്കയും അഹങ്കാരവും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആയി അവർ വീണ്ടും അതുകൊണ്ടൊക്കെ തിരിച്ചു വന്നോ? ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വഇൻ കുല്ലു ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, എല്ലാവരും നമ്മുടെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് നാം കാതോർക്കുമ്പോൾ, റബ്ബിൻ്റെ കലാമിനെ നമ്മൾ പഠിക്കുമ്പോൾ, ഒരിക്കലും ഈ രൂപത്തിലുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. ഈ ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മളും റബ്ബിൻ്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ളവരാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു കലിമത്തിനു പോലും അത് കേൾക്കുമ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്ന, അള്ളാഹുവിൻ്റെ നിരോധനങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ആളുകളായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ അതിനെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാം നന്നായി പഠിക്കാനും അതിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പകർത്തി അവൻ ഇഷ്ടപ്പെട്ട ഒരു ദാസനായി ജീവിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. من عثرى قراني نبض حياتي قراني طهر ذاتي. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിഷാദ് സലഫി അവതരിപ്പിച്ച ഹൃദയ വസന്തം. قراني طهر ذاتي قراني عصمة امري قراني طوق نجاتي. കനൽ പദങ്ങളിലെ ജീവിത സാക്ഷ്യങ്ങൾ, ഓർമ്മ ഓർമ്മകളെല്ലാം വൃദ്ധസദനങ്ങളുടെ തിണ്ണകളിൽ ചുമച്ചുതുപ്പി തീർന്നു പോകുന്ന കാലമാണിന്ന്. പ്രായം ചെന്നവർ അവഗണിക്കപ്പെടുന്ന ഈ സമയത്ത് അവരുമായി പഴയകാല സംഭവങ്ങളെ സ്മരിച്ചുകൊണ്ടുള്ള സംസാരങ്ങളിലൂടെ പുതിയ തലമുറ വിസ്മരിക്കാൻ പാടില്ലാത്ത ചരിത്രത്തിലെ സുപ്രധാന ഏടുകൾ അറിയാനും മനസ്സിലാക്കാനും അവസരമൊരുക്കുന്ന പ്രോഗ്രാം ഓർമ്മ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ദേസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ എനിക്ക് കേൾക്കുന്നത് ടെലിക്വിസ് പരിപാടിയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ടെലിക്വിസ് പരിപാടികളിലേക്ക് കുറേയേറെ കുട്ടികൾ വിളിച്ചിട്ടുണ്ട്. പലർക്കും ലഭിച്ചിട്ടില്ല എന്ന പരാതി പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ലഭിക്കുന്നുണ്ട്. എന്നാലും ഇൻഷാല്ലാ വീണ്ടും വീണ്ടും ശ്രമിക്കുക. ടെലിക്വിസ് ഖുർആൻ ടെലിക്വിസ് പരിപാടിയിൽ വീണ്ടും പങ്കെടുക്കാനുള്ള ആവേശത്തോടുകൂടെ ഈ പരിപാടികളിലേക്ക് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ടെലിക്വിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കുട്ടികളുമായി സംവദിക്കുന്നത് ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫിയാണ്. ടെലിക്വിസിൻ്റെ ഇന്നത്തെ പരിപാടികൾ നമുക്ക് ശ്രദ്ധിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, പതിവ് പോലെ ഇന്നും പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കൊച്ചു കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ഖുർആനോടുള്ള അടുപ്പം കൂടുതൽ വർദ്ധിപ്പിക്കാനും അതോടൊപ്പം ഖുർആനിക മത്സരത്തിലൂടെ സമ്മാനം നേടിയെടുക്കാനുമുള്ള പ്രോഗ്രാമാണ് പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസ്. ഇന്നത്തെ ടെലിക്വിസിൽ ആദ്യമായി നമ്മോട് ചേരുന്ന കോളർ ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഫാത്തിമ അഫ്ന.
1: ഫാത്തിമ
2: അഫ്ന.
1: അസ്ന എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എവിടെ വീട്? ഓക്കെ. ഫാത്തിമ അസ്ന, ഖുർആൻ ടെലിക്വിസിൽ ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കുക എന്ന് അറിയുമോ? അമ്മജുസ്. ഓക്കെ, അമ്മേത്ത് സാരു എന്ന അവസാനത്തെ ജുസയിൽ നിന്നാണ് ചോദ്യങ്ങൾ. ഓക്കെ, ശരി, മൂന്ന് ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, അതിൻ്റെ ബാക്കി ചോദ്യമാണ്, ചോദ്യം മതി കേട്ടോ. ഓക്കെ, എളുപ്പമുള്ള ഒരു ഭാഗമാണ്, നന്നായി ശ്രദ്ധിച്ച് കൃത്യമായി മറുപടി പറയാം. അടുത്ത ആരുള്ളത്? ശബ്ദം കേൾക്കണ്ടല്ലോ. അനിയനാണ്. അനിയനത്ത് കുറച്ചാണ്ട് മറിക്കാൻ പറ. അല്ലേ, ക്ലിയർ ഉണ്ടാവും. ഓക്കെ, ഞാനൊരു ആയത്ത് ഓതാം, അതിൻ്റെ ബാക്കി മോള് ഓതിയാൽ മതി.
2: വമ
1: അദ്റാക മൽ അഖബ
2: ഫഖു റഖബ ഔ ഇത്ആമു ദി മസ്അബ യൗമിൻ ദി മസ്അബ യതീമൻ ദ മഖറബ ഔ മിസ്കീനൻ ദ മത്റബ ثم كان من الذين آمنوا وتواصوا بالحق وتواصوا بالمرحمة.
1: اوكي اوكي وتواصوا بالصبر وتواصوا بالمرحمة. اوكي ഒന്നാമത്തെ ചോദ്യം ഉത്തരം ശരിയാണ് കേട്ടോ. ഉത്തരം ശരിയാണ്. മോളടുത്ത് ചെറിയൊരു കാര്യം, മോളടുത്ത് മാത്രമല്ല എല്ലാ കൂട്ടുകാരോടും ഖുർആൻ ഓതുമ്പോൾ പിന്നെ കുറച്ചൊക്കെ ഒരു സാവധാനത്തിൽ, സ്പീഡില്ലാതെ, ബേജാറൊന്നും ഇല്ലാതെ നല്ല ഉഷാറായിട്ട് ഓതണം കേട്ടോ. മോള് നന്നായിട്ട് ഓതാനൊക്കെ കഴിയും, പിന്നെ വാക്കുകളൊക്കെ നന്നായിട്ട് ഉച്ചരിക്കുന്നുണ്ട്. ഒന്നുകൂടി കുറച്ചൊന്ന് സ്ലോ ആയിട്ട് ഓതണം കേട്ടോ. റെഡി. അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഓതുന്നത് ഏത് സൂറത്തിൽ നിന്നാണ് എന്നാണ് മോള് പറയേണ്ടത്. فكذب وعصى
2: نازيات
1: وربك انا وربك انا تتو
2: അവില്ല
1: ഉറപ്പിച്ചോ. എന്നാൽ ശരി, ശരിയാണ് അല്ലേ? ശരിയാണ്. ഫകദ്ദബ വഅസാ സുമ്മ അദ്ബറ യസ്അ. അപ്പൊ ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. റെഡി? ശരി. ആ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്തിന്റെ തൊട്ട് മുകളിലുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. ഓക്കെ. വസ്സുബ്ഹി ഇദാ തനഫസ്. ഓക്കെ, പെട്ടെന്ന് പറയണം. നമ്മളെ കൂട്ടുകാരെ വിളിച്ചോണ്ടിരിക്കണം. ഏതോ സൂറത്ത് ഏതാണെന്ന് അത് പറയാൻ പറ്റൂലോ. ആയത്തൊന്നും കൂടി ഓതണോ? ഓക്കെ. വസ്സുബ്ഹി ഇദാ തനഫസ്. ഫാത്തിമ അസ്ന, പെട്ടെന്ന് ഉത്തരം പറയണം, നമ്മുടെ കൂട്ടുകാര് വിളിച്ചോണ്ടിരിക്കാണ്. ഒന്നുകൂടി, ഇനി ലാസ്റ്റ് ചാൻസ് കേട്ടോ. വസ്സുബ്ഹി ഇദാ തനഫസ്. ഇനി ചാൻസ്, കുറെ കൂട്ടുകാരെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇനി അടുത്ത ദിവസം ഇതേ ടൈമിൽ മോള് വിളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ. അത് അല്ല, എന്തായാലും മോള് പിന്നെ ആയത്തുകളൊക്കെ ഓതാനൊക്കെ അറിയും, പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് മുകളിൽ നിന്നൊക്കെ ചോദിക്കുമ്പോഴാണ് തെറ്റുന്നത്. ഇൻഷാല്ലാ ഒന്നുകൂടി നന്നായി ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, പഠിച്ച് അടുത്തതിൽ വീണ്ടും വിളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പുളിയാട്ടുകുളത്തുനിന്നും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ അസ്ന എന്ന കൂട്ടുകാരിയായിരുന്നു ഇതുവരെ നമ്മോട് ടെലിഗ്വിസിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നത്. മാഷാഅല്ലാ, ചോദിച്ച മൂന്ന് ചോദ്യങ്ങളിൽ രണ്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകി. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്തോ ഒരു അശ്രദ്ധ മൂലം ഉത്തരം പറയാൻ സാധിച്ചില്ല. മാഷാഅല്ലാ, കുഴപ്പമില്ല. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ ഇതുപോലെ വിളിച്ച് സമ്മാനത്തിന് അർഹയാകാൻ കഴിയും. അതുകൊണ്ട് കൂട്ടുകാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇൻഷാല്ലാ അള്ളാഹു കൂട്ടുകാരിക്കും അതുപോലെയുള്ള കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അവൻ്റെ കലാം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ നമ്മോടൊപ്പം ചേരുന്ന അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ. ആരാണ് വിളിക്കുന്നത്? ഹിന. മാഷാല്ലാ. ഹിന എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
3: ഒന്നാം ക്ലാസ്.
1: ഹിനന്റെ വീട് എവിടെയാണ്? ഓക്കെ, മാഷാല്ലാ. ഹിന മോള് ഖുർആനൊക്കെ നന്നായി ഓതുവോ? പാട്ട് പാടുവോ? പാട്ട് പാടാറിയോ? എന്നാ ചോദ്യത്തിന് ശേഷമാവാം പാട്ട് അല്ലേ? ഓക്കെ. ഏതായാലും ഹിന മോളെ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കാം. അതിൽ കൃത്യമായി മോള് നന്നായി ശ്രദ്ധിച്ച് ഉത്തരം പറയണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. ഒന്നാമത്തെ ചോദ്യം, ഞാനൊരായത്തോതാം, അത് ഏത് സൂറത്തിലാണെന്ന് മോള് പറഞ്ഞാൽ

0: ഹിനമോൾ, ഹിനമോൾ അതേത് സൂറത്തിലാണ്? അതേത് സൂറത്തിലാണെന്നാണ് ഹിനമോൾ പറയേണ്ടത്. ഏത് സൂറത്തിലാണ് ഹിനമോൾ? ബാക്കിയൊന്ന് ഓതി നോക്ക്. ആ എന്നാ കിട്ടും. ഏത് സൂറത്തിലാണ്? നൂരോദനോ. وَإِذَا مَرُّوا بِهِمْ يَتَغَامَزُونَ. മുത്തഫിഫീൻ, മാഷാ. ഓക്കെ, ഹിനമോൾ ഉത്തരം ശരിയാണ് കേട്ടോ. ഹിനമോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഞാൻ ആയത്ത് ഓതാം, അതിന്റെ ബാക്കി ഓതാം. റെഡി? വഇല സമാഇ കൈഫ റുഫിഅത്. ഓക്കെ ഹിനമോളെ, അതെ, ഏത് സൂറത്തിലാണ്? ഓശിയ. മാഷാല്ല, ഹിനമോൾ ഒന്നാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ? ആ ഖുർആൻ എവിടുന്ന പഠിക്കല്? സ്കൂളിൽ ഖുർആനൊക്കെ പഠിക്കണ്ടല്ലേ. ഏതോ സ്കൂൾ ഓഫ് ഖുർആൻ എന്നാ പഠിക്കുന്നത്. മാഷാല്ല. ഓക്കെ, അപ്പൊ ഖുർആൻ നന്നായി പഠിക്കുന്നുണ്ടാവും അല്ലേ. ഏതുവരെ ഇപ്പൊ മനഃപ്പാഠം പഠിച്ചു കഴിഞ്ഞു? ഒരു ജുസ് കഴിഞ്ഞു. സ്കൂൾ ഓഫ് ഖുർആനിൽ എത്രാമത്തെ വർഷമാണ് ഇപ്പോ? ഒരു വർഷം കൊണ്ട്. മാഷാല്ല, ഒരു വർഷം കൊണ്ട് ഒരു ജുസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഓക്കെ, അപ്പൊ ഇനി തുടർന്നങ്ങോട്ടും എല്ലാ പിന്നെ ആഴ്ചകളിലും സ്കൂൾ ഓഫ് ഖുറാനിൽ പോയി നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ മാഷാല്ല. ഇപ്പൊ എത്ര ചോദ്യം കഴിഞ്ഞു? രണ്ടെണ്ണം കഴിഞ്ഞു. അപ്പൊ ഇനി അവസാനത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്, അതിനുശേഷം ഹിനമോളുടെ നല്ലൊരു പാട്ടും. റെഡി? ഇൻഷാല്ല. എളുപ്പമുള്ളത് വേണോ? എളുപ്പമുള്ളത് വേണല്ലേ. എന്നാ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഒരായത്ത് ഓതാം, അതിനെ തൊട്ട് മുകളിലുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. വഖദ് ഖാബ മൻ ദസ്സാഹ. തൊട്ട് മുകളിലുള്ള ആയത്ത് ഓതണം. وقد خاب من دساها. ما شاء الله, very good, very good.
1: Thank you.
0: ما شاء الله. Okay, അപ്പോൾ ഹിനമോൾ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അല്ലേ. ഹിനമോൾക്ക് നല്ല സന്തോഷമായി. ഓക്കെ മാഷാല്ല. അപ്പൊ ആ സന്തോഷത്തിൽ നല്ല അടിപൊളി ഒരു പാട്ട് പാടാം. എല്ലാരും കേൾക്കട്ടെ.
1: വാലൈക്കും
0: അസ്സലാം
1: വറഹ്മത്തുള്ളാഹി. മറ്റൊരു വചനം കാണില്ലല്ലോ തീർച്ച.

0: ആദ്യം കൂട്ടത്തിനോടെ നിൽക്കുന്നവരും ഒറ്റക്കുള്ളവരാദ്യം നടന്നു പോകുന്നവരിൽ വണ്ടിയിലുള്ളവരാ. കൂട്ടുകാരെ കാണുമ്പോഴും അസ്സലാമു അലൈക്കും.
1: ഓക്കെ, മാഷാല്ലാ, ഹിന മോള് വളരെ ഉഷാറായിക്കണു. സലാം പറയേണ്ട മര്യാദകളൊക്കെ പഠിപ്പിക്കുന്ന നല്ലൊരു പാട്ട്, എല്ലാവർക്കും ഇഷ്ടമായി കാണും. ഏതായിരുന്നാലും ഹിനമോൾക്കും സന്തോഷമായി, കേൾക്കുന്ന മറ്റു കൂട്ടുകാർക്കും സന്തോഷമാകുന്ന രൂപത്തിൽ സലാം പറയേണ്ടുന്ന മര്യാദകളെക്കുറിച്ചൊക്കെ നല്ല നിലക്കുള്ളൊരു പാട്ട് ഹിനമോൾ പാടി ഹിനമോൾക്ക് നന്നായി ഖുർആൻ പഠിക്കാനും നന്നായി പാട്ടൊക്കെ പാടി നല്ല നിലക്ക് ഇസ്ലാമികപരമായി ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും, നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ഇൻഷാല്ലാ, ആമീൻ ഇൻഷാല്ലാ. കോട്ടക്കലിൽ താമസിക്കുന്ന 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹിനമോളാണ് നമ്മോടൊപ്പം ഇതുവരെ ടെലിഗിസിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നത്. നല്ല ഖുർആനൊക്കെ നന്നായി പഠിക്കുന്ന, അതുപോലെ തന്നെ ദീനീ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന നല്ലൊരു കൂട്ടുകാരി. ചോദിച്ച 3 ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറഞ്ഞതോടൊപ്പം സലാം പറയുന്നതിൻ്റെ മര്യാദകൾ പഠിപ്പിക്കുന്ന നല്ല ഒരു ഗാനം കൊച്ചുകൂട്ടുകാർക്കായി ആലപിക്കുകയും ചെയ്ത് നമ്മയെല്ലാം സന്തോഷിപ്പിച്ച ഹിനമോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാ, പീസ് റേഡിയോ നൽകുന്ന നല്ല ഒരു സമ്മാനം ഹിനമോളെ കാത്തിരിക്കുന്നു. ഇന്നത്തെ സമയം നമ്മളിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ, കൊച്ചുകൂട്ടുകാർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പലർക്കും ലഭിക്കുന്നില്ല. ഇൻഷാ അല്ലാ, വരും എപ്പിസോഡുകളിൽ വിളിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്കും പങ്കെടുക്കാൻ കഴിയും. ഇന്നത്തെ അവസാനത്തെ കോഡറിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും സലാം.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അഷ്ഫിയ ഷറഹ്. മോള് എവിടുന്നാണ് വിളിക്കുന്നത്? വീട് എവിടെയാണ്? മഞ്ചേരി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: 7-ാം ക്ലാസ്സിലാണ്.
1: ഏത് സ്കൂളിലാണ്? ഏത് സ്കൂളിലാണ്
2: പഠിക്കുന്നേ?
1: പിന്നെ മോളുടെ അടുത്ത് ആരോ പിന്നെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ഉള്ള സ്ഥലത്ത് നിൽക്ക് കേട്ടോ. ഓക്കെ, അടുത്ത് എന്തൊക്കെയോ പക്ഷികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. നിബന്ധനകൾ അഷ്ഫിയക്ക് അറിയാമായിരിക്കും. അവസാനത്തെ ജുസ്ഇൽ നിന്നാണ് 3 ചോദ്യങ്ങൾ.
2: ഓക്കെ,
1: എന്നാ നമുക്ക് 1-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻഷാല്ലാ. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് പാരായണം ചെയ്യും, അത് ഏത് സൂറത്തിലാണെന്നാണ് അഷ്ഫിയ മോള് പറയേണ്ടത്. അതിനു മുമ്പ് അഷ്ഫിയ മോള് ഖുർആന് പഠിക്കാറുണ്ടല്ലോ, എവിടുന്നാ പഠിക്കാറുള്ളത്? മദ്രസയിൽ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
2: 7-ാം ക്ലാസ്സിലാണ്
1: പഠിക്കുന്നത്. ഓക്കെ മാഷ്, എന്നാ ആയത്ത് ഞാൻ ഓതട്ടെ. يصلونها يوم الدين. ഒന്നുകൂടി ഓതണം.

അശ്വിയമോൾ, പെട്ടെന്ന് പറയണം, നമ്മുടെ കൂട്ടുകാർ വിളിച്ചുകൊണ്ടേയിരിക്കാണ്. ഓക്കെ, കിട്ടിയോ? അശ്വിയമോൾ, ഒന്നുകൂടി ഓതണോ? അവസാന ചാൻസ് ആണ് കേട്ടോ. ആ,

0: സൂറത്തുൽ ഇൻഫിത്താർ. ശരിയാണോ? ഉറപ്പാണോ? ഉറപ്പാണ്. ആ, എന്നാൽ ഉത്തരം ശരിയാണ്. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്ത് ഏത് സൂറത്തിലാണെന്നാണ് മോള് പറയേണ്ടത്? ഞാൻ ഓതുന്ന ആയത്ത് ഏത് സൂറത്തിലാണെന്ന് മോള് പറയണം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം അത് തന്നെയാണ്. ഓക്കെ, وما هو بقول شيطان رجيم
1: സൂറത്തുത്തക്വീർ.
0: സൂറത്തുത്തക്വീർ. ആ, ഇതിന്റെ ബാക്കിയൊന്നും അതുപോലെ.

0: ഓക്കെ, മാഷാല്ല. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാണ്. സൂറത്ത് മോള് പറഞ്ഞു, ഓതിയപ്പോ ഇടയിൽ ഒരായത്ത് ചെറുതൊന്ന് വിട്ടു. ഏതാണ്? ഫഅയ്ന തദ്ഹബൂൻ. ഓക്കെ, ഏതായാലും മോള് ചെറിയ ആയത്ത് വിട്ടാലും മോളുടെ ഓത്തൊക്കെ നല്ല ഉഷാറാണ്. തജ്വീദ് അനുസരിച്ചൊക്കെ മോള് പാരായണം ചെയ്യുന്നുണ്ട്. തജ്വീദൊക്കെ പഠിക്കാറുണ്ട് അല്ലേ? നിയമങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് മോള് പഠിക്കാറുള്ളത്. ഓക്കെ, എപ്പോഴും ഖുർആൻ പഠിക്കുമ്പോൾ പിന്നെ ഖുർആനിൽ കുറേ സ്ഥലത്ത് നീട്ടാനും മണിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ കൂട്ടുകാർ പഠിക്കേണ്ടത്. അപ്പോഴേ നമ്മൾ ഖുർആൻ ഓതുന്നതിനും അതുപോലെ തന്നെ ഓതാനൊക്കെ നമുക്കൊരു സുഖവും ഒരു രസവും കിട്ടാം. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. അവസാനത്തെ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ആയത്ത് മോള് പാരായണം ചെയ്യണം. لنخرج به حبا ونباتا لنخرج به حبا
1: وأنزلنا من المعصرات ماء سجاجا لنخرج به حبا ونباتا.
0: ഓക്കേ, ഏത് സൂറത്തിലാണ്? സൂറത്തുൻ നബ. അപ്പോൾ ഒരു ജുസ് മുഴുവനായും മനഃപ്പാഠമാക്കിയിട്ടുണ്ട് അല്ലേ മോള്? മുകളിലെ സൂറത്തൊക്കെ പഠിക്കാറുണ്ടോ? അവിടേക്കും നിർത്തിയിട്ടില്ല. ഓക്കെ,
1: എന്തായാലും
0: ആ മദ്രസ്സന്നൊക്കെ പഠിച്ചതല്ലേ. ഓക്കെ, ഏതായാലും മുകളിലെ സൂറത്തൊക്കെ പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ. ഓക്കെ, നന്നായി പഠിക്കണം, സ്കൂളിലൊക്കെ നന്നായി പഠിക്കണം, മദ്രസ്സിൽ നന്നായി പഠിക്കണം, നല്ല കുട്ടിയായി.
1: ഓക്കെ,
0: ഇൻഷാല്ലാ. അപ്പോൾ മോൾക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ, പീസ് റെഡി നൽകുന്ന നല്ലൊരു സമ്മാനം മോൾക്ക് ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മഞ്ചേരിയിൽ താമസിക്കുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അശ്ഫിയ ഷറഹ് എന്ന കൂട്ടുകാരിയായിരുന്നു നമ്മോടൊപ്പം ടെലിഗിസിൽ പങ്കെടുത്ത് സമ്മാനത്തിന് അർഹയായിരിക്കുന്നത്. മാഷാല്ലാ, നന്നായി ടെലിഗിസിൽ പങ്കെടുത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു എന്ന് മാത്രമല്ല, വളരെ നന്നായി ഖുർആൻ നിയമമനുസരിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്തു. ഇനിയും കൂടുതലായി മനഃപ്പാഠമാക്കാനും നന്നായി ഖുർആൻ പഠിക്കാനും അള്ളാഹു കൊച്ചുകൂട്ടുകാരിക്കും അതോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും കഴിവ് നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി സമയത്തിൻ്റെ പരിമിതി മൂലം തൽക്കാലം ഇന്ന് കൊച്ചുകൂട്ടുകാരോട് വിട പറയുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. ടെലിക്വിസ്, ഖുർആൻ ടെലിക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
3: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
4: പീസ് റേഡിയോ. Tune to reality.
5: أعوذ بالله من الشيطان الرجيم. وعباد

0: പീസ് ഖുർആൻ റേഡിയോ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഫുർഖാൻ 63 മുതൽ 88 വരെ ആയത്തുകൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൻസൂർ അസ്സഹ്റാനി.
1: أعوذ بالله من الشيطان الرجيم.

الله الذي خلق السماوات والأرض قادر على أن يخلق مثلهم

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 17 അധ്യായം സൂറ അൽ ഇസ്റ 97 മുതൽ 100 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അറൈ.
1: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റ് റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ

ബഷീർ, അവിടെ ഷെയ്ഇൻ എന്ന തൻവീന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷെയ്ഇൻ ബഷീർ. ബഷീർ എന്നത് മദ്ദഇറുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബഷീർ ബഷീർ അല്ല ബഷീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും. ജുന്ദുല്ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ. അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുല്ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി. മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാണ്. അവർ ഇല്ലാ ഫി ഉറൂർ, ഇല്ലാ ഫി ഉറൂർ, ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ ഗോ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ, ഇവിടെ അമ്മൻ ശേഷം ഹാ, ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ റിസ്ഖ, ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വി വനുഫൂർ എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى. أَفَمَن يَمْشِي, سُكُونُ النُّونِ شَيْشَم يَا وَنَال إِدْغَام نَاقِص. أَفَمَن يَا, أَفَمَن يَمْشِي إِرُبَتِل അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുക്കിബൻ അല വജിഹിഹി. മുക്കിബൻ അല, തൻവീന് ശേഷം അയൻ, മുക്കിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുക്കിബന്നല എന്നല്ല മുക്കിബൻ അല. അല വജിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്, സിലത്തു തൊവീല. അപ്പോൾ വജിഹി അഹ്ദ, അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൻ യംഷി സബിയൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഇവിടെ അമ്മൻ യംഷി, ഈ നിയമമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സബിയൻ അല ഇദ്ഹാർ, സബിയൻ അല എന്നാവരുത്, സബിയൻ അല. അയിൻ എടുത്ത് ഓതണം സബിയൻ അല. അലാ സിറാത്തിൻ മുസ്തഖീം, അലാ സിറാത്തിൻ ത്വാ, ശേഷം തൻവീനു ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അലാ സിറാത്തിം മുസ്തഖീം. മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവലം

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കായി വിവരിച്ചത്.
2: പീസ് റേഡിയോയിൽ ഇനി അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അന്നൂർ മൊഡ്യൂൾ 16, ക്ലാസ് 14. ഇളവുള്ള രോഗിയും യാത്രികനും. വിഷയാവതരണം അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി ഹഖ് ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്തുകളുമായി ബന്ധപ്പെട്ട് 184 വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠനം തുടങ്ങുകയുണ്ടായത്. ഈ മഹൽ വചനത്തിൽ നമ്മൾ അതിൻ്റെ തുടക്കഭാഗം, അയ്യാമം മഅദൂദാത്, എണ്ണപ്പെട്ട ഏതാനും കുറഞ്ഞ നാളുകൾ, ഈ ഒരു ഭാഗമാണ് പഠിച്ചത്. ഇതുകൊണ്ട് ഉദ്ദേശം, റമദാൻ മാസത്തിലെ നോമ്പുകളാണോ, അതല്ല റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നിർബന്ധമായിരുന്ന എല്ലാ മാസത്തിലെയും 3 നോമ്പുകളും ആഷൂറ നോമ്പുമായിരുന്നോ, അതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഭൂരിപക്ഷം മുഫസ്സിറുകളും പറഞ്ഞതും ഇബ്ന് അബ്ബാസ്, അൽ ഹസൻ അൽ ബസറി എന്നിവരൊക്കെ അഭിപ്രായപ്പെട്ടതും അവരുന്നൊക്കെ ഉദ്ധരിക്കപ്പെടുന്നതും ഇബ്നു ജരീർ അത്തബരി ബലപ്പെടുത്തിയതും തിരഞ്ഞെടുത്തതുമായ അഭിപ്രായം, ഈ അയ്യാമം മഅദൂദാത്ത് കൊണ്ടുള്ള ഉദ്ദേശം റമദാനിലെ നോമ്പുകളാണ് എന്നതാണ്. എന്നാൽ ഖതാദ, ഇബ്നു ദഅമ, സുദൂസി, അത തുടങ്ങിയുള്ള തബീ പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഇതുകൊണ്ട് ഉദ്ദേശം എല്ലാ മാസങ്ങളിലെയും 3 നോമ്പും ആഷൂറ നോമ്പുമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്തായാലും റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിലൂടെ അതിനു മുമ്പുള്ള എല്ലാ നോമ്പുകളും അതിൻ്റെ നിർബന്ധ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മാസത്തിലെ 3 നോമ്പുകൾ ആഷൂറ നിർബന്ധമായിരുന്നു, അതിൻ്റെ ആ നിർബന്ധ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. റമദാൻ മാസത്തിലെ നോമ്പുകൾ തന്നെ എന്ന് ഇവയെക്കുറിച്ച് വിധിച്ചാലും അതിൻ്റെ ആ വിധിയും ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏത് വിധി? റമദാൻ്റെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നോമ്പെടുക്കാനും നോമ്പ് ഉപേക്ഷിച്ച് അഗതിക്ക് അന്നം നൽകി പ്രായശ്ചിത്തം ചെയ്യാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ വിധി, രണ്ടാളും തിരഞ്ഞെടുക്കാനുള്ള വിധി നിർബന്ധമായിരുന്നു, അതും ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അവ്വലുമ നുസിഖ ബഅദൽ ഹിജ്റ, ഹിജ്റക്ക് ശേഷം ആദ്യം മതവിധി ദുർബലമാക്കപ്പെട്ടത് അംറുൽ ഖിബ്ല, ഖിബ്ലയുടെ വിഷയമായിരുന്നു. ഹിജ്റ വന്നതിന് ശേഷമാണല്ലോ ഷാമിലേക്ക് തിരിഞ്ഞുള്ള നിസ്കാരം, മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കാരമാക്കിയത്. ഖദ്നറ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന ആയത്തിൻ്റെ തഫ്സീർ നമ്മൾ പഠിച്ചു പോയതാണ്. ഖിബ്ല മാറ്റം അതായിരുന്നു ആദ്യത്തെ നസ്ഖിൻ്റെ വിഷയം. പിന്നെ ഇബ്നു അബ്ബാസ് പറയുന്നത് വസ്വും, റമദാനിലെ നോമ്പുകൾ അതിൽ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമില്ലാത്ത വിധം നിർബന്ധമാക്കിയതിലൂടെ അതിനു മുമ്പുള്ള എല്ലാ നിർബന്ധ വിധികളും നോമ്പിൻ്റെ വിഷയത്തിലേത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് നജ്ദ് ദേശത്തു നിന്നുള്ള ഒരു വ്യക്തി വന്ന ഹദീസ് പ്രസിദ്ധമാണ്. പാറി പറന്ന മുടിയും ഇരമ്പുന്ന ഒരു ശബ്ദവും പുറപ്പെടുവിച്ചിട്ട് പറയുന്നത് എന്തെന്ന് തിരിയാത്ത വിധം ഒരു നാടൻ മനുഷ്യൻ തിരിച്ച വിധത്തിൽ അണഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് നിസ്കാരത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അദ്ദേഹം നോമ്പിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയാമു റമദാൻ, നിങ്ങളുടെ മേൽ നിർബന്ധമായ നോമ്പ് റമദാനിലെ നോമ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ, ഹൽ അലയ്യ ഗൈറുഹു, ഇതല്ലാത്ത വല്ല നോമ്പും എൻ്റെ മേൽ ബാധ്യതയായി നിർബന്ധമായി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ലാ ഇല്ല അൻ തതവ്വ, നിർബന്ധമായിട്ട് റമദാനിലെ നോമ്പേ ഉള്ളൂ, ഐച്ഛികമായി നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ അങ്ങനെയാകാം എന്ന് പറഞ്ഞു. പിന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അയാൾ തിരിച്ചു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പോകുമ്പോൾ പറയുന്നുണ്ട്, വല്ലാഹി ലാ അസീദു അലാ ഹാദ വല അൻഖുസ്, അല്ലയാണേ ഞാൻ ഇതിനേക്കാൾ ഏറ്റുകയോ കുറക്കുകയോ ഇല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെക്കുറിച്ച് പറഞ്ഞത്, അഫ്ലഹ ഇൻ സദഖ്, അയാൾ സത്യസന്ധനാണ് എങ്കിൽ വിജയിച്ചു. ലയദുഖുലന്നൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. മൻസറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന ഫലിയൻദുറ ഇലാ ഹാദ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ സ്വർഗാർഹനായ ഒരു വ്യക്തിയെ നോക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മനുഷ്യനെ നോക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമുക്ക് ഹദീസിൽ കാണാം. ഞാനത് പറഞ്ഞത് വസിയാമു റമദാൻ, റമദാനിൻ്റെ നോമ്പ്, അത് നിർബന്ധമാക്കപ്പെട്ടു. അതേ ഒരാൾ അനുഷ്ഠിച്ച് ജീവിക്കുകയാണെങ്കിൽ സ്വർഗപ്രവേശനത്തിന് കരണീയം. അപ്പോൾ മുമ്പുള്ളതെല്ലാം അതിൻ്റെ നിർബന്ധ വിധി ദുർബലപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ്. ഇനി നമുക്ക് ആയത്തിൻ്റെ ബാക്കി തുടർന്ന് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, فمن كان كان منكم مريضا او على سفر فعدة من ايام اخر. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും രോഗികളായാൽ, ഔ അല സഫറിൻ അല്ലെങ്കിൽ യാത്രയിൽ ആയാൽ, ഫഇദ്ദത്ത് മിൻ അയ്യാമിൻ ഉഖർ, അപ്പോൾ നിർബന്ധമായത് നിങ്ങൾ അങ്ങനെ രോഗിയായി യാത്രയിലായി നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായത് ഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു നാളുകളിൽ നിന്ന് ഇദ്ദത്തുൻ നോമ്പൊഴിവായ എണ്ണം അത് നോറ്റുവീട്ടുകയാണ്. ഇതാണ് അതിൻ്റെ ആശയം. അതിലെ പ്രയോഗങ്ങളിലേക്ക് നമുക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കി. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും, നമ്മൾ പഠിച്ചുപോയി. അള്ളാഹു വിശ്വാസികളെ വിളിച്ചു, എന്നിട്ട് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അവിടെ വിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയിൽ രോഗി പെട്ടു, മരീദ് യാത്രക്കാരൻ പെട്ടു, കഴിവുള്ളവർ പെട്ടു, കഴിവില്ലാത്തവർ പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും, വിശ്വാസികളെ വിളിച്ച് നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, കുതിബ അലൈക്കും സിയാം എന്ന് പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയിൽ രോഗി പെട്ടു, യാത്രക്കാരൻ പെട്ടു, കഴിവുള്ളവൻ പെട്ടു, കഴിവില്ലാത്തവൻ പെട്ടു, വിശ്വാസികളെ മൊത്തത്തിലാണ് വിളിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിളിയിൽ നിന്ന് ചിലരെ ഇസ്തിസ്ന ചെയ്യാണ്, ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ തുടക്കത്തിലുള്ള ഫ, അതാണ് ഫഉൽ ഫസീഹ. നമ്മൾ പറഞ്ഞ അതിൻ്റെ ഒരു ധർമ്മവും അതിൻ്റെ ഒരു ലക്ഷ്യവും വളരെ മഹനീയമാണ്. എണ്ണപ്പെട്ട നാളുകളിൽ വിശ്വാസികളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. ഇക്കാര്യം നിങ്ങൾക്ക് ബോധിച്ചുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അറിയേണ്ടത് അനിഫ അൽ ഫസീഹ, അത് ദ്യോതിപ്പിക്കുന്ന ആശയം. എല്ലാ വിശ്വാസികളിലും നോമ്പ് നിർബന്ധമില്ല. മൻ കാന മിൻകും, നിങ്ങളിൽ നിന്ന് വല്ലവരും ആയാൽ, മൻ അത് ശർത്തീയം, ആയാൽ ആരായാൽ, മരീവൻ രോഗി, ഔ അല്ലെങ്കിൽ അല സഫറിൻ, സഫർ യാത്ര, യാത്രയിൽ ആയാൽ, ഫ അപ്പോൾ അവൻ നോമ്പ് ഉപേക്ഷിച്ചു രോഗിയായതിനാൽ അല്ലെങ്കിൽ യാത്രയിലായതിനാൽ, ഫ അത് ഈ മൻ എന്നതിൻ്റെ ജവാബിലുള്ള ഫയാണ്. അതുകൊണ്ട് തന്നെ ആ ഫ അവിടെ നിർബന്ധമാണ്. ഫ ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ഈ ജുംല ഇസ്മിയ എന്ന് പറയും, അത് ജവാബായി വരുമ്പോൾ ഈ ഫ നിർബന്ധമാണ്. ഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അലൈഹി ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, അവൻ്റെ മേൽ ഇദ്ദത്തുൻ എണ്ണം നിർബന്ധമാണ് അല്ലെങ്കിൽ ബാധ്യതയാണ്. ഫ അലൈഹി ഇദ്ദത്തുൻ അല്ലെങ്കിൽ ഫൽ വാജിബു ഇദ്ദത്തുൻ, എണ്ണൽ നിർബന്ധമാണ് അല്ലെങ്കിൽ എണ്ണൽ ബാധ്യതയാണ്. അല്ലെങ്കിൽ ഫൽ മക്തൂബു ഇദ്ദത്തുൻ, അപ്പോൾ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് ദിനങ്ങളിൽ നിന്ന് നോമ്പ് ഉപേക്ഷിച്ച ദിനങ്ങളുടെ എണ്ണം നോമ്പെടുക്കൽ. ഇതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. നിങ്ങളിൽ നിന്ന് വല്ലവരും രോഗിയായാൽ, ഔ അല സഫറിൻ അല്ലെങ്കിൽ യാത്രയിൽ ആയാൽ, ഫ ഫ അഫ്തറ, അങ്ങനെ അവൻ നോമ്പ് ഒഴിവാക്കി, അപ്പോൾ അവൻ്റെ മേൽ അൽ മക്തൂബ് നിർബന്ധമാക്കപ്പെട്ടത് അല്ലെങ്കിൽ അൽ വാജിബ് നിർബന്ധമായത് അല്ലെങ്കിൽ ഫ അലൈഹി അവൻ്റെ മേൽ ബാധ്യതയായത് ഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിനങ്ങളിൽ നിന്നുള്ള എണ്ണമാണ് എന്ന് പറഞ്ഞാൽ നോമ്പ് ഉപേക്ഷിച്ച ദിനങ്ങളുടെ എണ്ണം, അതാണ് അവൻ്റെ മേൽ ബാധ്യതയായത് നിർബന്ധമായത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്. അൽ മഷഖത്തു തജ്ലിബു തൈസീർ, ഞെരുക്കം എളുപ്പത്തെ കൊണ്ടുവരും. അത് നമ്മുടെ ദീനിൻ്റെ ഒരു വലിയ അടിസ്ഥാനമാണ്. രോഗം അത് പ്രയാസത്തെ കൊണ്ടുവരും, ക്ലേശം കൊണ്ടുവരും. അതേപോലെ യാത്ര ക്ലേശവും ക്ലിഷ്ടതയും കൊണ്ടെത്തുന്ന ഒരു വിഷയമാണ്. അസഫറു ഖിത്താത്തു മിനൽ അദാബ്, ശിക്ഷയുടെ ഒരു ഭാഗമാണ് യാത്ര എന്നുള്ളതാണ്. തദ്ദേശവാസത്തെ പോലെയല്ല യാത്ര. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഔ അലാ സഫറിൻ എന്നാണ് പറഞ്ഞത്. അലാ സഫർ, മുസാഫിർ എന്ന് പറഞ്ഞില്ല, മരീദൻ എന്ന് പറഞ്ഞ്, ഔ മുസാഫിറൻ എന്ന് പറഞ്ഞില്ല, അലാ സഫറിൻ എന്നാണ് പറഞ്ഞത്. കാരണം മുസാഫിർ യാത്ര ചെയ്ത് യാത്ര തുടരുന്നവനാണ്. യാത്ര ചെയ്ത ഒരാൾ ഒരിടത്തെത്തി, ആ എത്തിയെടുത്ത് പിന്നെ അയാൾ താമസിക്കുകയാണ്. അവിടെ തദ്ദേശവാസം അയാൾ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ എന്ന് മടങ്ങും എന്നുള്ള നിർണയമില്ലാതെ ഒരു യാത്രക്കാരനെ പോലെ അവിടെ താമസിക്കുകയാണ്. എപ്പോഴും മടങ്ങാം, യാത്രക്കാരനായി സവാരിയിലല്ല, പക്ഷേ അയാൾ അവിടെ താൽക്കാലികമായി തങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹിന് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായി പോയി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിൽ വെച്ച് നോമ്പ് മുറിച്ചു. പിന്നെ മാസം തീരുവോളം, റമദാൻ 23 ഹിജ്റയുടെ 8 മക്ക ഫത്ഹായത്, മാസം തീരുവോളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിട്ടില്ല എന്ന ഹദീസിൽ കാണാം. അഫ്തറ ഹത്ത ഇൻസലഹ ഷഹർ എന്നാണ്, മക്കയിൽ തങ്ങി പക്ഷേ യാത്രക്കാരൻ്റെ ഹുക്കുമിൽ. ഇങ്ങനെ യാത്രക്ക് ഒരു വിശേഷമുള്ളതിനാൽ, പ്രത്യേകതയുള്ളത് കാരണത്താൽ ഇവിടെ മുസാഫിറൻ എന്ന് പറയാതെ അലാ സഫരിൻ എന്ന് അതുകൊണ്ടാണ് പ്രയോഗം വന്നത്. തയ്യിബ്, ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെയുള്ള രണ്ട് സുപ്രധാന മസല ഉണ്ട്. അതിൽ ഒന്ന്, നിർബന്ധ നോമ്പ് ഉപേക്ഷിക്കുവാൻ ഇളവുള്ള രോഗം അതേത്, ഇഫ്താറിനെ അനുവദിക്കുന്ന, നോമ്പ് ഒഴിവാക്കുന്നതിന് അനുവദിക്കുന്ന രോഗം അത് ഏത്. ഈ മരീദൻ എന്നതിൽ രോഗത്തിൻ്റെ നിർണയം അതേത്. ഇബ്ന് ഖുദാമ അൽ മഖ്ദിസി പറഞ്ഞത് അൽ മർദു ലാ ദാബിത ലഹു ഫൈനൽ അംറാദ തഖ്തലിഫ്, രോഗത്തിന് ഒരു നിർണയമല്ല ഇന്ന രോഗമെന്ന്. കാരണം രോഗം വ്യത്യസ്തങ്ങളാണ്. അള്ളാഹു നമുക്ക് കാഫിയ തരട്ടെ. രോഗങ്ങളിൽ മിൻഹമായ ദുർറു സാഹിബഹു അസും, ചില രോഗങ്ങൾ നോമ്പെടുക്കുന്നവന് ഉപദ്രവകരമായി മാറുവിതുണ്ട്. ഒമിൻ ഹമാല അസറലി സൗമിഫി, ചില രോഗങ്ങൾ അത് നോമ്പിനാൽ ഒരിക്കലും സ്വാധീനിക്കപ്പെടില്ല, നോമ്പെടുത്താലും ഇല്ലെങ്കിലും ഒരുപോലെയാണ് രോഗം. ഈ കവജ ദിർസ്, ചില പല്ലുവേദന, അതേപോലെ തന്നെ വജുർഹിംഫിൽ ഉസ്ബുർ, വിരലുകളിലുള്ള പിന്നെ മുറിവുകൾ, അതേപോലെ തന്നെ വധുമൽ ചില പിന്നെ കുരുകൾ, അതേപോലെ തന്നെ പിന്നെ നേരിയ മുറിവുകൾ, വൽജറം ചില ചൊറികൾ, ഇങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ രോഗങ്ങളാണ്. പക്ഷേ ഇതൊന്നും നോമ്പിനെ ബാധിക്കും വിധമുള്ള രോഗങ്ങളല്ല. അതുകൊണ്ട് രോഗം ഇന്നത് ഉണ്ടായാൽ നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇബ്ന് ഖുദാം പറയുന്നത് വാംകന ഇത്തിബാറുൽ ഹിക്മ വഹുവ മാ യുഖാഫു മിൻഹു ദറർ, നോമ്പുകാരനോട് നോമ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞു, അതിലെ പൊരുൾ പരിഗണിക്കാം. എന്തിനാണ് നോമ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞത്? ഉപദ്രവം ഭയപ്പെടുക എന്നുള്ളതാണ്, പ്രയാസം ഭയപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നോമ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞത് രോഗിയോട്. അതുകൊണ്ട് തന്നെ സിംഹഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് ലാ വജ്ഹലി ഇബാഹത്തിൽ ഫിത്ർ ബിമറദിൻ ലാ യശുഖു മഅഹു സൗം, നോമ്പെടുത്താൽ പ്രയാസം ഇല്ലാത്ത വിധമുള്ള രോഗങ്ങൾ, അതിൽ നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നതിന് യാതൊരു ന്യായവുമില്ല. ഔ ലാ യതഅഖറു മഅഹു അൽബുർ, അല്ലെങ്കിൽ സുഖപ്പെടൽ രോഗം നോമ്പെടുത്താൽ വൈകും, അല്ലെങ്കിൽ രോഗഭേദമാകൽ സുഖപ്പെടൽ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ വൈകൂല, അങ്ങനെയുള്ള രോഗം അവിടെയും നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നതിന് യാതൊരു ന്യായമല്ല. അതിനാൽ പണ്ഡിതന്മാരുടെ ചില പ്രയോഗങ്ങൾ കാണാം. നോമ്പെടുത്താൽ, നോമ്പെടുത്തു എന്ന കാരണത്താൽ രോഗിക്ക് യുലിമു വേദനയുണ്ടാകും, അല്ലെങ്കിൽ യുദി നോമ്പെടുത്തത് കാരണത്താൽ കൂടുതൽ ഉപദ്രവകരമാകും രോഗം, അല്ലെങ്കിൽ യഹാഫു തമാദീഹി അല്ലെങ്കിൽ ഒത്തസീദു നോമ്പെടുത്തതിനാൽ രോഗം മൂർജിക്കുകയും കൂടുകയും ചെയ്യുമെന്നുള്ള പേടിയുണ്ടായി, അല്ലെങ്കിൽ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ യശുക്കു രോഗിയാണ് നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ പ്രയാസപ്പെടുന്ന അവസ്ഥ വരും, അല്ലെങ്കിൽ യതഅഖ്ഖറു അൽബുർഉ രോഗം സുഖപ്പെടുന്നത് വൈകും, അല്ലെങ്കിൽ യഫൂത്തു ചികിത്സ നോമ്പെടുത്തതിനാൽ നഷ്ടമാകും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓരോ 3 മണിക്കൂർ വെച്ച് അല്ലെങ്കിൽ ഓരോ 4 മണിക്കൂർ വെച്ച് ഗുളിക കുടിക്കേണ്ട അസുഖമാണ് നിങ്ങളുടേത്. അപ്പോൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 4 മണിക്കൂറിൽ ഗുളിക കുടിക്കുക എന്നുള്ളത് കഴിയില്ല. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇതുപോലത്തെ പ്രയോഗങ്ങൾ കാണാം. നോമ്പെടുത്തതിനാൽ രോഗിക്ക് വേദന വരും, അല്ലെങ്കിൽ ഉപദ്രവം വരും, അല്ലെങ്കിൽ രോഗം ഊർജിക്കുമെന്നോ കൂടുമെന്നോ ഭയപ്പാടുണ്ടാകും, അല്ലെങ്കിൽ നോമ്പ് എടുക്കുന്നത് രോഗമുള്ളതോടൊപ്പം ക്ലേശകരമാകും യശുക്കു, അല്ലെങ്കിൽ രോഗം മാറുന്നത് വൈകും, ഭേദപ്പെടുന്നത് വൈകും നോമ്പെടുത്തത് കാരണത്താൽ, അല്ലെങ്കിൽ ചികിത്സ അത് നഷ്ടമാകും നോമ്പെടുത്തതിനാൽ. ഇങ്ങനെയൊക്കെ ഉള്ള രോഗം അതാണ് ഉദ്ദേശം. ചില പണ്ഡിതന്മാർ ഒന്നുകൂടി അതിനെ വിശദീകരിച്ച് പറഞ്ഞത് രോഗിക്ക് 3 അവസ്ഥകൾ. ഒന്ന്, അല്ല യദുർ റഹുസോ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ല, ഉപദ്രവമല്ല, വല യേശുക്കോലെ പ്രയാസമല്ല. അങ്ങനത്തെ രോഗി അയാൾ നോമ്പ് ഉപേക്ഷിക്കുന്നതിനൊരു ഇളവുമില്ല. മറ്റൊരവസ്ഥ, നോമ്പെടുത്താൽ പ്രയാസമാണ് പക്ഷേ ഉപദ്രവമൊന്നുമില്ല. പണ്ഡിതന്മാർ പറഞ്ഞു അത്തരക്കാർ നോമ്പെടുക്കേണ്ട കാര്യമല്ല, നോമ്പെടുത്തിണ്ടെങ്കിൽ ഈ മശക്കത്ത് പ്രയാസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹു നോമ്പിൽ ഇളവ് നൽകിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ ആ ഇളവ് ഒഴിവാക്കിയിട്ട് നോമ്പെടുക്കേണ്ട ഒരാവശ്യമല്ല. അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കുകയാണ് നല്ലത്, അയാൾ നോമ്പെടുക്കുന്നത് മക്രൂഹാണ്, ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ യദുർറഹുസവും ഒരാൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഉപദ്രവമാകും വിധം രോഗമുള്ള വ്യക്തിയാണ് എങ്കിൽ അയാൾ നോമ്പെടുക്കുന്നത് ഹറാമാണ്. വല തഖ്തുലു അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. ഇന്നല്ലാഹ കാനബിക്കും റഹീമ അള്ളാഹു നിങ്ങളോട് കരുണ കനിയുന്നവനാണ്. അപ്പോൾ ഇവിടെ ഫമൻ കാന മിൻകും മരീദൻ എന്ന് പറയുമ്പോൾ ഈ രോഗി ആരാണ്? ഈ ബാഹിരിയ മദ്ഹബിൻ്റെ ആളുകൾ അഹ്ലു ബാഹിർ ദാവൂദ് ബാഹിരി അതേപോലെ ഇബ്നു ഹസം അബ്ബാഹിരി അവരിലേക്കൊക്കെ ചേർത്താണല്ലോ ഈ ബാഹിരിയ മദ്ഹബ്. അതേപോലെ മുഹമ്മദ് ഇബ്നു സീരീൻ അവരുടെയൊക്കെ അഭിപ്രായം ഏത് രോഗമാണെങ്കിലും നോമ്പിൽ ഇളവുണ്ട് എന്നാണ്. ഏത് രോഗമാണെങ്കിലും, പക്ഷെ അത് സൂക്ഷ്മമല്ല. ഒരുപക്ഷം പണ്ഡിതന്മാരൻ പറഞ്ഞതുപോലെ നോമ്പെടുത്താൽ പ്രയാസം ഇല്ലാത്ത വിധമുള്ള രോഗങ്ങൾ അതിൽ നോമ്പ് ഉപേക്ഷിക്കുന്നത് ഒരു ന്യായമുള്ള വിഷയമല്ല, നോമ്പെടുക്കുകയാണ് വേണ്ടത്. എന്നാൽ പ്രയാസകരമായതാണെങ്കിൽ നോമ്പ് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഔ അലാ സഫരിൻ യാത്രയിലാണ് ഒരു വിശ്വാസിയെങ്കിൽ ഈ യാത്ര അതിൽ നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അലാ സഫരിൻ എന്നാണ് പറഞ്ഞത് യാത്ര. അപ്പോൾ നമ്മളുടെ പതിവുകളിൽ നാട്ടു നടപ്പുകളിൽ യാത്രയായി പരിഗണിക്കപ്പെടുന്നത് എന്തോ അതാണ് പ്രയോഗം തേടുന്നത്. ചിലർ നിർണിത ദൂരം ഉള്ളതാണ് ഇവിടെ യാത്ര എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ നിർണിത ദൂരം നിർണയിക്കുന്നതിൽ പല അഭിപ്രായങ്ങളുണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ ഉള്ള സമയമല്ല. സൂക്ഷ്മലുക്കളായ പല പണ്ഡിതന്മാരും പറഞ്ഞത് അലാ സഫറിൻ എന്നുള്ള ഉസ്മാൻ തല പറഞ്ഞു സഫർ അത് എല്ലാവർക്കും ഒരേ മാനദണ്ഡ പ്രകാരമാവില്ല. യാത്രകളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് ഓരോ നാട്ടിനും അതേപോലെ തന്നെ സ്ഥലക്കാർക്കും യാത്രയായി പരിഗണിക്കാൻ പല മാനദണ്ഡങ്ങളുണ്ടാവും. അപ്പോൾ യാത്രയായി നമ്മുടെ അനുഭവങ്ങളിൽ അറിവുകളിൽ സ്വീകാര്യമായത് അതിൽ നോമ്പ് ഒഴിവാക്കുന്നതിൽ നമുക്ക് റുഖ്സയുണ്ട്, ഇളവുണ്ട്. ഇവിടെയും പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ രോഗത്തിൻ്റെ വിഷയം പറഞ്ഞതുപോലെയാണ്. യാത്രയിൽ നോമ്പ് പ്രയാസം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ നോമ്പെടുക്കുന്നതിൽ വിലക്കില്ല. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു പറയുകയാണ് റായിത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഫിസ് സഫരി വയുഫ്തിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നോമ്പെടുക്കുന്നതും നോമ്പ് ഒഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വറഅയ്തുഹു യസ്റബു ഖായിമൻ വഖായിദൻ, നിന്നും അതേപോലെ ഇരുന്നും കുടിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. വറഅയ്തുഹു യുസല്ലി ഹാഫിയൻ വ മുൻതഅലൻ, ചെരുപ്പില്ലാതെ നിസ്കരിക്കുന്നത്, ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കുന്നത് അങ്ങനെ റസൂലുള്ളാഹിനെ ഞാൻ കണ്ടിട്ടുണ്ട്. വറഅയ്തുഹു യൻസരിഫ് അൻ യമീനിഹി വ അൻ യസാരിഹി ഫിസ്സല, നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ വലതു ഭാഗത്തേക്കും അതേപോലെ തന്നെ ഇടതു ഭാഗത്തേക്കും പിരിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂക്ഷ്മം നോക്കി ദർശിച്ച് തിരുദൂതരെ ഗ്രഹിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അംബർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, അപ്പോൾ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മറു ബഹ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. മറു ബഹ്റാൻ എന്ന് പറഞ്ഞാൽ മക്കയുടെ അടുത്ത് ഒരു പ്രസിദ്ധമായ സ്ഥലമാണ്, മക്കയിൽ തന്നെ പെട്ടതാണ് അത്, മക്കയുടെ അടുത്ത് മറു ബഹ്റാൻ. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഭക്ഷണം കൊണ്ടുവന്ന്, അപ്പോൾ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമയോട് റസൂലുള്ളാഹി പറഞ്ഞു, ഉദ്നു വാ ഫഖുല, അടുത്ത് വരൂ ഭക്ഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടാളും പറഞ്ഞു, ഇന്നാ സായിമാൻ, ഞങ്ങൾ നോമ്പുകാരാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി ആളുകളോട് പറഞ്ഞതാണ്, ഇർഹലൂലി സാഹിബൈക്കും ഇഅ്മലൂലി സാഹിബൈക്കും, അബൂബക്കർ ഉമറും നോമ്പുകാരാണ്, അതുകൊണ്ട് നിങ്ങൾ അവർക്ക് അവരുടെ യാത്രാ സാമഗ്രികളൊക്കെ വാഹനപ്പുറത്ത് എടുത്തു വെക്കാനും അതേപോലെ തന്നെ അവർക്ക് സേവനം ചെയ്യാനും ഒക്കെ സഹാബികളോട് പറഞ്ഞു എന്നാണ്, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറഞ്ഞു എന്നാണ്. ഇവിടെ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചത്, റസൂലുള്ളാഹിക്ക് നോമ്പില്ല, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ അവർക്ക് നോമ്പ് വന്നത്. സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഫമിന്നാ മൻ സാമ വമിന്നാ മൻ അഫ്തർ, നോമ്പുള്ളവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, നോമ്പില്ലാത്തവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഫലം യഅീബി സായിമു അലൽ മുഫ്തിർ വലൽ മുഫ്തിറു അല സായിം, നോമ്പെടുത്തവൻ നോമ്പെടുക്കാത്തവനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, നോമ്പെടുക്കാത്തവൻ നോമ്പെടുത്തവനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. യാത്രയിൽ സഹാബികളെക്കുറിച്ച് പറയണം, അന്നമൻ വജദ ഖുവ്വതൻ ഫസാം, നോമ്പെടുക്കാനുള്ള കരുത്ത് കണ്ടവൻ നോമ്പെടുത്തു, ഫൈന ദാലിക ഹസൻ, അത് നല്ലതാണ്. വയറൂൻ അന്നമൻ വജദ ദഅഫൻ, നോമ്പെടുക്കാൻ ശക്തിയില്ലാത്തവർ, ഫഅഫ്തർ, നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫൈന ദാലിക ഹസൻ, അത് നല്ലതാണ്. ഇതായിരുന്നു സഹാബികളുടെയൊക്കെ അഭിപ്രായം എന്നാണ് ചില സഹാബികൾ സഹാബത്തിനെ കുറിച്ച് തന്നെ ഉദ്ധരിക്കുന്നത്. ഹംസ ഇബ്നു അംറുൽ അസ്ലമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാത്രയിൽ നോമ്പെടുക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈ ഹംസ ഇബ്നു അംറുൽ അസ്ലമി കാന കസീറ സിയാം എന്നാണ്, ധാരാളം നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. അദ്ദേഹം കൂടുതലായിട്ട് നോമ്പെടുക്കുമായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം റസൂലിനോട് ചോദിക്കുകയാണ്, അഫ അസൂമു ഫി സഫർ, യാത്രയിൽ ഞാൻ നോമ്പെടുക്കട്ടെ? അപ്പോൾ റസൂൽ പറയാൻ, അൻത ബിൽ ഖിയാർ, താങ്കൾ സ്വാതന്ത്ര്യമുള്ളവനാണ്. ഇൻ ഷീത ഫസൂം വ ഇൻ ഷീത ഫ അഫ്തർ, യാത്രയിൽ താങ്കൾക്ക് നോമ്പെടുക്കണമെങ്കിൽ നോമ്പെടുക്കാം, വേണമെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. അയ്യു ദാലിക ഐസറു അലൈക ഫഫ് അൽ, ഏതാണോ താങ്കൾക്ക് ആശ്വാസകരം എളുപ്പം അത് ചെയ്യാൻ പറഞ്ഞു. യാത്രയിൽ നോമ്പ് ഉപേക്ഷിക്കാൻ ഇളവുണ്ട്, പക്ഷേ നോമ്പെടുത്തു എന്നതിനാൽ ക്ലേശം ഇല്ല എങ്കിൽ നോമ്പെടുക്കാം എന്നത് ഈ സംഭവങ്ങളും ഹദീസുകളും അറിയിക്കുകയാണ്. എന്നാൽ യാത്രയിൽ നോമ്പെടുത്താൽ ആളുകൾ പ്രയാസപ്പെടുന്ന അവസ്ഥ, നോമ്പോടുകൂടി യാത്ര തുടരാൻ ഞെരുക്കവും ക്ലേശവും ഉള്ള അവസ്ഥ, അതാണ് എങ്കിൽ അവിടെ നോമ്പ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. ഒരു യാത്രയിൽ ഒരു വ്യക്തി നോമ്പുകാരനാണ്, വളരെയധികം ക്ഷീണിച്ചു, കാതൽ ആത്ശു ഐ യഖ്തുലഹു എന്നാണ്, ദാഹം അയാളെ മരിപ്പിക്കാറായി എന്നാണ്, ഭയങ്കര ചൂടും, അതുകൊണ്ട് തന്നെ അയാളുടെ ഒട്ടകം വരെ ഈ തണൽ മരങ്ങൾക്കിടയിലേക്ക് കടന്നുപോയി എന്നാണ്, തണൽ കൊള്ളാൻ അത്ര ചൂട്. ആളുകളൊക്കെ ഈ വ്യക്തിക്ക് ചുറ്റും, നോമ്പെടുത്ത വ്യക്തിക്ക് ചുറ്റും ഒരുമിച്ച് കൂടി. അപ്പോൾ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് എന്തു പറ്റി? അപ്പോൾ ആളുകൾ പറഞ്ഞു, റജുലുൻ അജ്ഹദഹുസ്സവും, നോമ്പെടുത്ത മനുഷ്യനാണ്, അയാൾക്ക് വളരെയധികം പ്രയാസമായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് പറഞ്ഞത്, ലൈസ മിൻ അൽ ബിർരി അസ്സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ളത് പുണ്യമല്ല. വഅലൈക്കും ബി റുഖ്സത്തില്ലാഹി അല്ലത്തി റഹസലക്കും, അള്ളാഹു നിങ്ങൾക്ക് കനിഞ്ഞ ഇളവ്, അത് നിങ്ങൾ എടുത്തേ മതിയാകൂ. ഫഖ്ബലൂഹ, അത് നിങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ ഉത്തൂനി ബിഹി, ഈ മനുഷ്യനെ കൊണ്ടുവരാൻ പറഞ്ഞ്. അങ്ങനെ നിസ്ലാശ്രമ തങ്ങളുടെ അടുക്കലേക്ക് ആ മനുഷ്യൻ കൊണ്ടുവരപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി അയാളോട് പറഞ്ഞു, അഫ്തിർ, നോമ്പ് മുറിക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ നോമ്പ് മുറിച്ചു എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു തആല എന്നെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി നിസ്ലാശ്രമ തങ്ങളുടെ കൂടെ ഞങ്ങളൊരു യാത്രയിലായിരുന്നു, നോമ്പുള്ളവരും നോമ്പില്ലാത്തവരും ഉണ്ട്. ചൂടുള്ള ഒരു ദിവസം ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി അവരടുത്ത് ഇറങ്ങി, ഓരോരുത്തരെ അവരുടെ തട്ട മറച്ചൊക്കെയാണ് തണൽ കൊണ്ടത് എന്നാണ്. ചിലർ സൂര്യൻ്റെ ചൂട് കൈകൊണ്ട് ഇങ്ങനെ മറച്ചു പിടിച്ചു എന്നാണ്. അങ്ങനെ ഫസഖത്ത സുവാം, നോമ്പെടുത്തവർ വീഴാൻ തുടങ്ങി. ഫലം യഅമലു ശൈഅൻ, ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. വഖാമൽ മുഫ്തിറൂൻ ഫദറബു അൽ അബ്നിയത്ത വസഖവ് അറുക്കാം, നോമ്പില്ലാത്തവർ അവരെല്ലാ കർമ്മങ്ങൾക്കും സജീവരായി, അവർ ടെൻറ്റുകൾ സ്ഥാപിച്ചു, ആളുകൾക്ക് ജലസേവനം നിർവഹിച്ചു, അങ്ങനെ മുംതഹനു ആലജു, അവർ നന്നായി പരീക്ഷിക്കപ്പെട്ടു, അവർ നന്നായിട്ട് എന്ത് ചെയ്തു, വിഷയങ്ങൾ കൈകാര്യം ചെയ്തു. അവിടെ റസൂള്ള പറഞ്ഞത് ദഹബൽ മുഫ്തിറൂൻ അല്യൗമ ബിൽ അജർ, നോമ്പ് ഉപേക്ഷിച്ചവർ ഇന്ന് കൂലിയൊക്കെ കൊണ്ടുപോയി, അവർക്കാണ് കൂലി മുഴുവൻ ലഭിച്ചത് എന്ന് നോമ്പ് ഒഴിവാക്കിയവരെ കുറിച്ച് റസൂള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു യാത്രയിൽ. കാരണം ആ യാത്ര നോമ്പെടുത്താൽ ക്ലേശപ്പെടുമാറുള്ള യാത്രയായിരുന്നു. ഞാൻ നേരത്തെ മക്കം ഫത്തഹിൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 പേരെയും കൊണ്ടാണ് മക്കയിൽ നിന്ന് പോകുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പുണ്ടായിരുന്നു, ആളുകൾക്കും നോമ്പുണ്ടായിരുന്നു. യാത്ര തുടർന്നു. മക്കയുടെ അടുത്ത് ഉസ്ഫാൻ, അതേപോലെ ഖുദൈദ് എന്നീ പറയുന്ന സ്ഥലങ്ങൾക്ക് ഇടയിൽ ഖദീദ് എന്ന് പറയുന്ന ഒരു ജലതടാകവും ഒരു മരുപ്പച്ചയും ഉണ്ട്. ഉച്ചയോടടുത്ത സമയം ദാഹിച്ചു വലിഞ്ഞ ആളുകൾ അവരുടെ കഴുത്തുകൾ റസൂലിന്റെ നേരെ നീട്ടിത്തുടങ്ങിയെന്നാണ്. റസൂലുള്ളാഹി മതങ്ങളോട് പറഞ്ഞു, ആളുകൾ നോമ്പുകാരാണ്, പക്ഷേ അവർക്ക് വളരെ പ്രയാസമുണ്ട്. ഇന്നന്നാ സഖദ് ഷക്ക അലൈഹി മുസ്സിയാം. അപ്പോൾ റസൂൽ ഇഷ്റബു അയ്യുഹന്നാസ്, റസൂലുള്ളാഹി ആളുകളോട് പറഞ്ഞു, ജനങ്ങളെ എല്ലാവരും വെള്ളം കുടിക്കുമോ. അങ്ങനെ നോമ്പ് മുറിക്കാൻ പറഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ റസൂലിനെ നോക്കുകയാണ്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് മുറിക്കണില്ല. അവരോട് റസൂല പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഞാൻ വാഹനപ്പുറത്താണ് സഞ്ചരിക്കുന്നത്, നിങ്ങൾ കാൽനടയായിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കുമെന്ന് പറയുമ്പോൾ ആളുകൾ കൂട്ടാക്കണില്ല, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് മുറിക്കണില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അസറ് പിന്നിട്ടു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വെള്ളപാത്രം ആളുകൾ കാണെ കയ്യിൽ പിടിച്ചിട്ട് വെള്ളം കുടിച്ചു എന്നാണ് ഹദീസിൻ്റെ നിവേദനത്തിൽ കാണാം. വന്നാസു അൻബറൂൻ, ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ, യുഅലിമുഹു അന്നഹു അഫ്തർ, ഞാൻ നോമ്പ് മുറിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി അവരെ അറിയിച്ചു. അങ്ങനെ ഫഅഫ്തറൽ മുസ്ലിമു എന്നാണ്, മുസ്ലിമീങ്ങളെല്ലാവരും നോമ്പ് മുറിച്ചു എന്നാണ്. ചിലർ അപ്പോഴും മുറിച്ചില്ല, പിന്നെ യാത്ര തുടർന്നു. അപ്പോളാണ് പറയുന്നത്, ഇനിയും നോമ്പ് മുറിക്കാത്തവരുണ്ട്, ക്ലേശപ്പെടുന്നവർ. നിസ്ലാസ്മ തങ്ങൾ അവരെ കുറിച്ചാണ് പറഞ്ഞത്, ഉലായിക്കൽ ഉസ, ഉലായിക്കൽ ഉസ, അവരാണ് ധിക്കാരികൾ എന്ന്. പിന്നെ ആ യാത്രയിൽ അവിടെ മുതൽ അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ തീരുന്നത് വരെ നോമ്പെടുത്തിട്ടില്ല എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ഞാൻ അവിടെ ഈ വിഷയം പറഞ്ഞത്, ഈ ചരിത്രങ്ങൾ ഉദ്ധരിച്ചത്, ഔ അലാ സഫറിൻ എന്ന് പറഞ്ഞു, ഏത് സഫറിലാണ് നോമ്പ് ഉപേക്ഷിക്കുവാൻ ഇളവുള്ളത്, അതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ചില ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ ഉണർത്തിയെന്ന് മാത്രം. ഇൻഷാല്ലാ ഇനി നമുക്ക് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, അതിന് തുടർച്ചയിൽ വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതു തആമു മിസ്കീൻ എന്ന ഭാഗമാണ് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അന്നൂർ മൊഡ്യൂൾ 16 ക്ലാസ് 14 ഇളവുള്ള രോഗിയും യാത്രികനും. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: ഹിജറക്ക് ശേഷം ആദ്യം മദവീതി ദുർബലമാക്കപ്പെട്ടത് ഏത് വിഷയത്തിൽ? ഓപ്ഷൻ എ മദ്യം കഴിക്കുന്നതിൻ്റെ വിഷയത്തിൽ, ഓപ്ഷൻ ബി ഖിബ്ലയുടെ വിഷയത്തിൽ, ഓപ്ഷൻ സി ഹിജാബിൻ്റെ വിഷയത്തിൽ. ചോദ്യം 2, മക്ക ഫത്ത്ഹായത് എന്ന്? ഓപ്ഷൻ എ ഹിജറ 7 റമദാൻ 24, ഓപ്ഷൻ ബി ഹിജറ 6 റമദാൻ 26, ഓപ്ഷൻ സി ഹിജറ 8 റമദാൻ 23. ചോദ്യം 3, രോഗാവസ്ഥയിൽ നോമ്പെടുക്കുന്നത് ഇളവ് നൽകപ്പെടുന്ന അവസ്ഥയിൽ പെടാത്തതേത്? ഓപ്ഷൻ എ രോഗം ഭേദമാകുന്നത് വൈകൽ, ഓപ്ഷൻ ബി ചികിത്സ നഷ്ടമാകുന്ന അവസ്ഥ, ഓപ്ഷൻ സി രോഗം പിടിപെടുമെന്ന് ഭയമുണ്ടായിരിക്കൽ.
4: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ആൻഡ്രോയിഡ് ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. സൂറത്തു മുദ്ദസ്സിർ, സൂറത്തു നാസ് പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദാണ് നമുക്കൊപ്പം ചേരുന്നത്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

يتقدم أو يتأخر كل نفس بما كسبت رهينة كل نفس بما كسبت رهينة

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു മുദ്ദസ്സിർ സൂറത്തു നാസ് വരെ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്.
2: വചനം 112. ഫസ്തഖിം, ആകയാൽ നീ ചൊവ്വിന് നിലകൊള്ളുക. കമാ ഉമിർത്ത, നീ കൽപ്പിക്കപ്പെട്ടതുപോലെ. ഒമൻ താബ, മടങ്ങിയവരും അഥവാ പശ്ചാത്തപിച്ചവരും. മഅക, നിന്റെ കൂടെ. വലാ തൊത്തോഹൗ, നിങ്ങൾ അതിരുവിടുകയും അരുത്. ഇന്നഹു, നിശ്ചയമായും അവൻ. ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. ബസീർ, കാണുന്നവനാണ് അഥവാ കണ്ടറിയുന്നവനാണ്.

0: ആകയാൽ നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നീയും നിന്റെ കൂടെ പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുള്ളവരും നേരെ ചൊവ്വായി നിലകൊള്ളുക. നിങ്ങൾ അതിരുവിടുകയും ചെയ്യരുത്. നിശ്ചയമായും അവൻ അഥവാ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാണ്.
1: വചനം 113. വലാതർക്കനൂ, നിങ്ങൾ ചായരുത് അഥവാ ചരിയരുത്. ഇലല്ലദീന വലമു, അക്രമം ചെയ്തവരിലേക്ക്. ഫതമസ്സക്കും, അപ്പോൾ നിങ്ങളെ സ്പർശിക്കുന്നതാണ് അന്നാറു, നരകം അഥവാ അഗ്നി. വമാലക്കും, നിങ്ങൾക്കില്ലതാനും മിന്ദൂനില്ലാഹി, അല്ലാഹുവിനു പുറമെ. മിൻ ഔലിയാ, യാതൊരു രക്ഷാധികാരികളും. സുമ്മ, പിന്നെ. ലാ തുൻസറൂൻ, നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല.

0: പ്രവർത്തിച്ചവരിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകുകയും ചെയ്യരുത്. എന്നാൽ നരകം നിങ്ങളെ സ്പർശിക്കുന്നതാണ്. അല്ലാഹുവിനെ കൂടാതെ യാതൊരു രക്ഷാധികാരികളും നിങ്ങൾക്കില്ലതാനും എന്നിരിക്കെ പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല.
1: നിന്റെ കൂടെ പശ്ചാത്തപിച്ചു മടങ്ങിയവർ എന്ന് പറഞ്ഞത് ശിർക്കിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പശ്ചാത്തപിച്ച തൗഹീദിലേക്കും സന്മാർഗത്തിലേക്കും മടങ്ങിയ സത്യവിശ്വാസികളെ ഉദ്ദേശിച്ചാകുന്നു. അതിപ്രധാനമായ മൂന്ന് നിർദ്ദേശങ്ങൾ അല്ലാഹു ഈ വചന മുഖേന നൽകിയിരിക്കുന്നു. ഒന്ന്, കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്കുനേരെ നിലകൊള്ളണം. വിശ്വാസപരമായും ആചാരാനുഷ്ഠാനപരമായുമുള്ള എല്ലാ കാര്യങ്ങളിലും ഖുർആൻ മൂലമോ മറ്റുള്ള വഹ്യുകൾ മൂലമോ ലഭിക്കുന്ന നിയമനിർദ്ദേശങ്ങൾ ശരിക്കും പാലിക്കണമെന്ന് സാരം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിക്കണമെന്നും താൽപ്പര്യമായിരിക്കും. രണ്ട്, അതിരുവിടാതിരിക്കണം. അല്ലാഹുവും അവൻ്റെ റസൂലും ഓരോ കാര്യത്തിലും നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിക്കപ്പുറം കടന്നു സ്വന്തം താൽപ്പര്യങ്ങൾക്കോ പരപ്രേരണകൾക്കോ വശംവദരായി പോകരുതെന്ന് സാരം. മതതത്വങ്ങൾക്കും നിയമനിർദ്ദേശങ്ങൾക്കും നിരക്കാത്ത നിയമങ്ങളും വ്യാഖ്യാനങ്ങളും അനുകരണങ്ങളുമെല്ലാം അതിരു കവിയലിൽ ഉൾപ്പെടുന്നു. മൂന്ന്, അക്രമികളിലേക്ക് ചാഞ്ഞു പോകരുത്. അവിശ്വാസികൾ, അനിസ്ലാമികമായ താൽപ്പര്യങ്ങൾ വെച്ചു പുലർത്തുന്നവർ, അനാചാര ദുരാചാരങ്ങളിൽ മുഴുകിയവർ എന്നിങ്ങനെയുള്ളവരുമായി അനുഭാവവും അനുനയവും സ്വീകരിക്കരുതെന്ന് സാരം. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം അതിൻ്റെ ഫലം രക്ഷയില്ലാത്ത നരകശിക്ഷയാണെന്നും ആ അക്രമികളാരും തന്നെ നിങ്ങളെ രക്ഷിക്കുവാനുണ്ടാകുകയില്ലെന്നും അല്ലാഹു പ്രത്യേകം താക്കീതും ചെയ്തിരിക്കുന്നു. ഈ മൂന്ന് മൗലിക നിർദ്ദേശങ്ങൾക്കു ശേഷം അനുഷ്ഠാനപരമായി സത്യവിശ്വാസികൾ സദാ മനസ്സിരുത്തേണ്ടുന്ന ചില പ്രധാന വിഷയങ്ങൾ ഓർമ്മിപ്പിക്കുന്നു.
2: വചനം 114. ഫഖിം, നീ നിലനിർത്തുകയും ചെയ്യുക. അസ്സലാത്ത, നമസ്കാരം. തറഫൈ, രണ്ട് വക്കത്ത്. അന്നഹാരി, പകലിൻ്റെ. വസുലഫൻ, അടുത്ത സമയങ്ങളിലും. മിനല്ലൈലി, രാത്രിയിൽ നിന്ന്. ഇന്നൽ ഹസനാത്തി, നിശ്ചയമായും നന്മകൾ. യുദ്ഹിബ്ന, അവ പോക്കിക്കളയുന്നു. അസ്സയ്യിആത്തി, തിന്മകളെ. ദാലിക, അത്, അഥവാ ഇത്. ദിക്റ, ഉപദേശമാണ്, സ്മരണയാണ്. ലിദ്ദാക്കിരീൻ, ഓർമ്മിക്കുന്നവർക്ക്.

0: പകലിന്റെ രണ്ട് വക്കിലും രാത്രിയിൽ നിന്ന് പകലിനോട് അടുത്ത വേളകളിലും നീ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. നിശ്ചയമായും നന്മകൾ തിന്മകളെ പോക്കി അഥവാ അകറ്റിക്കളയുന്നതാണ്. ഇത് ഓർമ്മിക്കുന്നവർക്ക് ഓർമ്മിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപദേശമാകുന്നു.
1: വചനം 115. വസ്ബിർ, നീ ക്ഷമിക്കുകയും ചെയ്യുക. ഫഇന്നല്ലാഹ, കാരണം നിശ്ചയമായും അല്ലാഹു, ലാ യുദീഉ, അവൻ പാഴാക്കുകയില്ല, അജ്ര, പ്രതിഫലത്തെ, അൽ മുഹ്സിനീൻ, പുണ്യം ചെയ്യുന്നവരുടെ.
2: വസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ,
0: ക്ഷമിക്കുകയും ചെയ്തുകൊള്ളുക, കാരണം നിശ്ചയമായും സൽഗുണം ചെയ്യുന്നവരുടെ പ്രതിഫലത്തെ അല്ലാഹു പാഴാക്കുകയില്ല.
3: മാനസികവും വാചികവും ശാരീരികവുമായ വിനയാർപ്പണങ്ങൾ അടങ്ങിയതും അനുഷ്ഠാന കർമ്മങ്ങളിൽ അതിപ്രധാനമായതുമായ ഒരു ആരാധനാ കർമ്മമത്രേ നമസ്കാരം. ചില പ്രത്യേക കാരണങ്ങളെ മുൻനിർത്തി ചുരുക്കം ചില സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും അത് നിർവഹിക്കപ്പെട്ടുകൂടാ എന്ന് ഹദീസുകളിൽ വിലക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവയല്ലാത്ത ഏതവസരങ്ങളിലും മനുഷ്യന് ചെയ്യുവാനുള്ള ഏറ്റവും മഹത്തായൊരു പുണ്യകർമ്മമത്രേ നമസ്കാരം. 5 നേരത്തെ നമസ്കാരം മാത്രമേ നിർബന്ധമായി നിയമിക്കപ്പെട്ടിട്ടുള്ളൂവെന്ന് മാത്രം. നമസ്കാര കർമ്മത്തിന് കൂടുതൽ ഉപയുക്തവും അനുയോജ്യവുമായ സമയം രാവിലെയും വൈകുന്നേരവും രാത്രിയിലെ ഏതാനും സമയവുമാണെന്ന് ഇവിടെ എന്ന പോലെ 17-ൽ 78, 20-ൽ 130, 50-ൽ 39, 40, 76-ൽ 25, 26 മുതലായ വേറെ പല സ്ഥലങ്ങളിലും അല്ലാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഓരോ സ്ഥലത്തും ഉപയോഗിച്ച വാക്കുകളിൽ കുറേയൊക്കെ വ്യത്യാസം കാണുമെങ്കിലും പ്രകൃതിപരമായ മാറ്റങ്ങൾ, മനുഷ്യന്റെ ചുറ്റുപാടുകളിലും ജീവിതക്രമങ്ങളിലും മറ്റുമുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിങ്ങനെ പലതും പരിഗണിക്കപ്പെട്ടുകൊണ്ടാണ് ആ സമയങ്ങൾക്ക് അല്ലാഹു പ്രത്യേകത കൽപ്പിച്ചിരിക്കുന്നതെന്ന് അല്പം ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാക്കാം. ഇതു സംബന്ധിച്ച് താഴെ വരുന്ന സൂറത്തുകളിൽ ചിലതെല്ലാം വിവരിക്കുന്നുണ്ട്. നിലവിലുള്ള 5 നിർബന്ധ നമസ്കാരങ്ങളുടെ നിയമപരമായ സമയനിർണയമല്ല ഈ വചനങ്ങളുടെ ഉദ്ദേശ്യം. എങ്കിലും അതിനാസ്പദമായ ഒരടിസ്ഥാനം ഈ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നുണ്ട് താനും. പകലിന്റെ തുടക്കം ഇസ്ലാമിക ദൃഷ്ട്യാ പ്രഭാതം മുതൽക്കാണുള്ളത്. ഉച്ചവരെയുള്ള സമയം രാവിലെയിലും ഉച്ച മുതൽ സന്ധ്യ വരെയുള്ള സമയം വൈകുന്നേരത്തിലും ഉൾപ്പെടുന്നു. അപ്പോൾ സുബ്ഹ് നമസ്കാരം പകലിന്റെ ആദ്യത്തിലും അസർ നമസ്കാരം അതിന്റെ അന്ത്യത്തിലുമാണുള്ളത്. മഗ്രിബും ഇശായുമാകട്ടെ പകലിനോടടുത്തു നിൽക്കുന്ന രാത്രിവേളയിലും. ദുഹറിന്റെ സമയം ഉച്ചയ്ക്കു ശേഷമായതുകൊണ്ട് അത് വൈകുന്നേരത്തിൽ ഉൾപ്പെടുത്താം. സൂറത്തു റൂമിലെ ആയത്തിൽ രാവിലെയും വൈകുന്നേരവും സായാഹ്നത്തിനും മധ്യാഹ്നത്തിനും എന്നുകൂടി പറഞ്ഞിട്ടുള്ളതും സ്മരണീയമാകുന്നു. റൂം 17-18. ക്ഷമയെക്കുറിച്ചുള്ള കൽപ്പന ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലുള്ള ക്ഷമയെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതല്ല, വിശാലർത്ഥത്തിലുള്ള ഒരു പൊതുകൽപ്പനയാണത്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പാലിക്കുന്നതിൽ അനുഭവപ്പെടുന്ന എല്ലാ വിഷമങ്ങളിലും, ശത്രുക്കൾ മൂലമോ മറ്റു തരത്തിലുള്ള കാരണങ്ങളാലോ ഉണ്ടായിത്തീരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളിലും ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട്. നിശ്ചയമായും നന്മകൾ തിന്മകളെ പോക്കിക്കളയുന്നു എന്ന വാക്യം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു തത്വമാകുന്നു. നമസ്കാരം നിലനിർത്തുവാൻ കൽപ്പിച്ചതിനെ തുടർന്നാണ് ഈ തത്വം അള്ളാഹു ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പുണ്യകർമ്മങ്ങൾ പൊതുവിലും നമസ്കാരം പ്രത്യേകിച്ചും തിന്മകളെ അകറ്റിക്കളയുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മനുഷ്യന്റെ പക്കൽ പാപവും പാകപ്പിഴവും വന്നുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിനറിയാമല്ലോ. എന്നാൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. കഴിയുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആ തിന്മകളുടെ കുറ്റം നീങ്ങിപ്പോകും. അള്ളാഹു അത് പുറത്തു തരും എന്നാണ് അള്ളാഹു ഉപദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിട്ടുള്ള ചില ഹദീസുകൾ ഇവിടെ ഓർമ്മിക്കുന്നത് അവസരോചിതമായിരിക്കും. 1. നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക, തിന്മയെ തുടർന്ന് നന്മ ചെയ്യുകയും ചെയ്യുക, എന്നാൽ അത് അതിനെ മായ്ച്ചു കളയും. ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക. 2. 5 നമസ്കാരങ്ങൾ ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, ഒരു റമദാൻ അടുത്ത റമദാൻ വരെ, ഇവയെല്ലാം അതതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നവയാകുന്നു, മഹാപാപങ്ങൾ ഉപേക്ഷിക്കുന്ന പക്ഷം. 3. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ ഒരു അന്യസ്ത്രീയെ ചുംബിച്ചു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ആ വിവരം അറിയിച്ചു. അപ്പോൾ വഅഖിമിസ്സലാ എന്നുള്ള ഈ വചനം അവതരിച്ചു. ആ പുരുഷൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത് എനിക്ക് മാത്രമുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സമുദായത്തിന് മുഴുവനുമുള്ളതാണ്. ബുഖാരി മുസ്ലിം. 4. അല്പം ദീർഘമായ ഒരു നബി വചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, നിശ്ചയമായും തിന്മയായതിനെ തിന്മയായതുകൊണ്ട് അള്ളാഹു മായ്ച്ചു കളയുകയില്ല, എങ്കിലും തിന്മയെ നന്മ കൊണ്ട് അവൻ മായ്ക്കും, ദുഷിച്ചത് ദുഷിച്ചതിനെ മായ്ക്കുകയില്ല. 5. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു വന്നിരുന്നതുപോലെ വുദു ചെയ്ത് കാണിച്ച ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം വുദു ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഞാൻ ഈ ചെയ്ത പ്രകാരം വുദു ചെയ്ത് ആരെങ്കിലും തന്റെ സ്വന്തത്തോട് ഒന്നും സംസാരിക്കാതെ അഥവാ ഏകാഗ്രതയോടെ രണ്ടു റക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന പക്ഷം മുൻ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നന്മകൾ മൂലം തിന്മകൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞത് മഹാപാപങ്ങളല്ലാത്ത തിന്മകളെ ഉദ്ദേശിച്ചാണെന്ന് മേൽ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ചെറുപാപങ്ങൾ മാത്രമാണ് സൽക്കർമ്മങ്ങൾ മൂലം പൊറുക്കപ്പെടുകയെന്നും വലിയ പാപങ്ങളിൽ പ്രത്യേകം പശ്ചാത്താപം അഥവാ തൗബ തന്നെ വേണമെന്നും പല മഹാന്മാരും പറഞ്ഞു കാണുന്നതും.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനി പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആനിന്റെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
5: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
6: Tune to reality.

പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അഭ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം.

0: ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്ന് സൂറത്തു ആദിയാത്താണ് പാരായണ പഠനത്തിൽ ശ്രോതാക്കൾ പഠിക്കാൻ പോകുന്നത്. വിശുദ്ധ ഖുർആനിലെ പാരായണ നിയമങ്ങൾക്കനുസരിച്ച് തെറ്റുകൂടാതെ ഖുർആൻ പാരായണം ചെയ്യാൻ സഹായിക്കുന്ന പാരായണ പഠനത്തിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി സൂറത്തുൽ ആദിയാത്താണ്. ആദിയാത്തിൽ 9 ആയത്താണുള്ളത്. നമുക്ക് നോക്കാം. അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഫവസത്തുന എന്നാണ്. സീന് കഴിഞ്ഞിട്ട് പിന്നെ ത്വ. അത്തരം സന്ദർഭങ്ങളിൽ സാധാരണ സംഭവിക്കുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഫവസത്തുന എന്ന് പറയും. സീന് സ്വാദാക്കി ഉച്ചരിക്കും. ഇതുപോലെ നമ്മൾ ഫാത്തിഹയിൽ പറഞ്ഞ പോലെ ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം എന്ന് പറയും ആൾക്കാർ. മുസ്തഖീമാണ്, സീനും തായുമാണ്, ത്വ അല്ല. സീന് സ്വാദാവുകയും താ ത്വ ആവുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടെ അങ്ങനെ തന്നെ ഫവസത്തുന, ഫവസത്തുന, എങ്ങനെ അല്ല ഫവസത്തുന, ഫവസത്തുന. അയ്യോ, പിന്നെ ഇന്നൽ ഇൻസാന, ഇൻസാന ഇഖ്ഫ ആണ്. فَإِنَّهُ عَلَى ذَلِكَ لَشَهِيدٌ وَإِنَّهُ لِحُبِّ الْخَيْرِ لَشَدِيدٌ أَفَلَا يَعْلَمُ إِذَا بُعْثِرَ مَا فِي الْقُبُورِ. പിന്നെ ഇതിൽ ദാല് ആയത്ത് അവസാനിക്കുന്നിടത്ത് 3 ആയത്തുകൾ അങ്ങനെയുണ്ട്. ദാല് നമ്മൾ നേരത്തെ പറഞ്ഞു, ഖുതുബ് ജദ് 1 അമർത്തി ഉച്ചരിക്കണം. അല്ലാഹു സ്വമദ് ദ് എന്ന് പറഞ്ഞു ഉച്ചരിച്ചില്ലേ, എന്നതുപോലെ ഉച്ചരിക്കണം. ഈ 3 ആയത്തിലും ലിറബ്ബിഹി ലകനൂദ്, ലകനൂത് എന്ന് പറഞ്ഞാൽ പോരാ, ലകനൂദ്, ഇങ്ങനെ ലകനൂദ്. ഇന്നഹു അലാ ദാലിക ലഷഹീദ്, ലഷഹീദ്,
4: ലഷഹീദ്.
3: ആ ഇന്നഹു ലിഹുബ്ബിൽ ഖൈർ ലഷഹീദ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് അതാ

ഉച്ചാരണം പോരാ, ഒയിന് പറഞ്ഞ ഒയിൻ ആ അങ്ങനെ പോരാ. കിസറാകുമ്പോ പ്രശ്നമുണ്ട് അല്ലേ. ആ ഒന്നുകൂടി.

0: وحصل ما في الصدور
1: وحصل ما في الصدور.
2: ഇന്ന റബ്ബഹും ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ട ആയത്താണ്. ഒന്ന് ഇന്ന നല്ല മണിക്കുക, പിന്നെ റബ്ബഹും ബിഹിം, അങ്ങനെ ഞാൻ പറഞ്ഞു റബ്ബഹും ബിഹിം എന്നല്ല, റബ്ബ ഇങ്ങോട്ട് നോക്കുക, റബ്ബഹും ബി, അങ്ങനെ റബ് പറഞ്ഞട്ടെ, റബ്ബഹും ബി. ആ പിന്നെ യൗമ ഇദിൻ ലഖബീർ, തൻവീനു ശേഷം ലാമാണ്, അപ്പോൾ ഇദ്ഗാം ബിലാകുന്ന.

0: പിന്നതിൽ ഈ അവസാനം തൻവീന് വഖഫിൽ തൻവീന് വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? വഖഫിൽ തൻവീൻ ഉണ്ടല്ലേ, ലബഹൻ ഖദ്ഹൻ, അത് ചെറിയ ഒരു മദ്ദോടുകൂടി നമ്മൾ ഓതിയത് ലബഹ, അതുപോലെ ഖദ്ഹ എന്നല്ല ഓതിയത്, എന്നതുപോലെ ചെറിയൊരു ഇപ്പം കിതാബം മൗഖൂതൻ എന്നാണല്ലോ, അത് കിതാബം മൗഖൂത, ഒരു ചെറിയ, അതായത് അതിൻ്റെ നിയമം ഇങ്ങനെയാണ്, തൻവീൻ ഫത്ഹ്, ഫത്ഹ് തൻവീൻ ആണെങ്കിൽ, അത് രണ്ട് ഫത്ഹ് ആണെങ്കിൽ അതിനെ ചെറിയൊരു അലിഫാക്കി മാറ്റിക്കൊണ്ട് അല്പം നീട്ടിക്കൊണ്ട് വഖഫ് ചെയ്യണം എന്നാണ്. അപ്പം ഇവിടെ അള്ളാഹ് ബഹൻ എന്നുള്ള തൻവീന് ആണ്, നസ്ബാണ്, ഫത്ഹാണ്. അപ്പോൾ ആ ലബഹൻ എന്നതിനെ ഒരു അലിഫാക്ക്, ലബഹ, മനസ്സിലായില്ലേ? എങ്ങനെ ലബഹ? ആ ഒരു ചെറിയ ഒരു അലിഫോടു കൂടിയാണ് അവിടെ നിർത്തേണ്ടത്. അത് അതുപോലെ തന്നെയാണ് അവസാനം സുക്കൂനുള്ള നൂനാണെങ്കിലും, ഇപ്പം ലനസ്ഫഅൻ എന്നാണെങ്കിൽ ലനസ്ഫഅ എന്ന് ചെറുതായിട്ട് ഒരു അലിഫോടു കൂടെയാണ് അത് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ഓരോ അക്ഷരം ഇപ്പം നമ്മൾ ഇടയ്ക്ക് ചെറുതായിട്ട് തിരുത്തേണ്ടി വരുന്നുണ്ട്, ഒരു കണക്കിന് നല്ലതാണ് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓരോ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും നമ്മൾ പൂർണ്ണമായ ശ്രദ്ധ അതിലുണ്ടായിരിക്കണം, അപ്പോഴുള്ളൂ നമ്മൾക്ക് അതിനനുസരിച്ച് ഓതി മുന്നോട്ട് പോകാൻ കഴിയുക. ഇൻഷാ അൽഹംദുലില്ല. അപ്പോൾ ഈ സുഹൃത്ത് കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്ത സുഹൃത്തിലേക്ക് നോക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നാം ഇതുവരെ കേട്ടത് പാരായണ പഠനം, സൂറത്തുൽ ആദിയാത്താണ് ഇന്ന് പാരായണ പഠനത്തിൽ ഇതുവരെ നമ്മൾ ശ്രവിച്ചത്. ക്ലാസ് നയിച്ചത് മുബാറക് ബിൻ ഉമർ.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്, പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നമ്മൾ കേൾക്കുന്നത് പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹിശ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുശക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ഹിശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ലാ പറയുന്നത്.
2: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഹുവ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഹുവ അല്ലാഹു അല്ലദീ ഹുവ അല്ലാഹു.
1: നോക്കൂ, ഈ ആയത്തിലെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഹ, ശേഷം അള്ളാഹു ഹ, ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹ എന്നുള്ള ആ ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹു അല്ലദീ ലാ ഇലാ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഈ ആയത്തുകൾ സൂറത്തുൽ ഹിശ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്.
2: ഹുവല്ലാഹു അല്ലദീ ഹുവ അല്ലാഹു അല്ലദീ
1: അല്ലദീ, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല അല്ലദീ.
2: ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലാഹു,
1: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം.
2: ഇല്ലാഹു ആലിമുൽ ഗൈബി, ആലിം
1: ഐന് തൊണ്ടയുടെ മധ്യഭാഗം.
2: ആലിമുൽ ഗൈബി അൽ ഗൈബ് ഗൈൻ, ആലിമുൽ ഗൈബി ഗൈന്
1: തൊണ്ടയുടെ മുഗൾ ഭാഗമാണ്.
2: ആലിമുൽ ഗൈബി എന്ന് പറയരുത്, ആലിമുൽ ഗൈബി വശ്ശഹാദ വശ്ശഹാദ.
1: ഇവിടെ വശ്ശഹാദത്തി എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഇന് സുക്കൂൻ, ഹാഇൻ്റെ ശബ്ദമാണ് വരിക.
2: വശ്ശഹാദ. ഹുവർ റഹ്മാനുർ റഹീം, ഹുവർ റഹ്മാൻ,
1: ഹുവ ഹ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ്.
2: ഹുവ ഹുവർ റഹ്മാനുർ റഹീം, അർ റഹ്മാൻ അർ റഹീം.
1: റാഇനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം.
2: അർ റഹ്മാനുർ റഹീം എന്നല്ല ഹുവർ റഹ്മാനുർ റഹീം
1: ഇങ്ങനെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്, അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത്
2: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു,
1: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
2: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികു, അൽ മലികു
1: അൽ മലിക് അല്ല അൽ മലിക്കു. മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്.
2: അൽ മലിക് അല്ല അൽ മലിക്. അൽ മലിക്കുൽ ഖുദ്ദൂസ്
1: ഖാഫ്, തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്.
2: അൽ ഖുദ്ദൂസു സലാം, അസ്സലാമുൽ മുഅ്മിൻ, അസ്സലാമുൽ മുഅ്മിനു, അൽ മുഅ്മിനു. അൽ മുഅ്മിനുൽ മുഹൈമിൻ, അൽ മുഅ്മിനു,
1: മുഅ്മിനു അല്ല, അൽ മുഅ്മിനു ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ്. എന്നാൽ ഖൽഖല വരാൻ പാടില്ല. അൽ മുഅ്മിനു അല്ല, അൽ മുഅ്മിനു. മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ, തൊണ്ടയുടെ താഴെ ഭാഗം, മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ് ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ, മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി, സുബ്ഹാ, ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ, അമ്മ, മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ, യുശ്രികൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരുദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ. ഹുവല്ലാഹ്, ഹുവല്ലാഹ് എന്ന് പറയരുത്. ഹുവല്ലാഹുൽ ഖാലിഖ്, അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അൽ ഖാലിഖ്. രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഖാലിഖ് എന്നല്ല. അൽ ഖാലിഖു, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ, അൽ ബാരിഉ. ഹംസ, അൽ ബാരിഉ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ, മുസ സ്വാദ് ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ, മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ, റാഇനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹു ഹ, അൽ അസ്മാഉ ഉ, എല്ലാം തൊണ്ടയുടെ താഴേ ഭാഗമാണ്, കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന, അൽ ഹുസ്ന, അൽ ഹു, ഹു തൊണ്ടയുടെ മധ്യഭാഗം, അൽ ഹുസ്ന എന്ന് പറയരുത്. യുസബ്ബിഹു ലഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, യുസബ്ബിഹു ഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, വൽ അർലല വൽ അർദ്, വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. ഐനും ഹാഉം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാ. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർറഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. سبحان الله، سبحان الله عما يشركون. هو الله الخالق البارئ المصور. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അൽഹംദു ലില്ലാ, സൂറത്തുൽ ഹഷർ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദ് ഷക്കൂർ.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കാൻ പോകുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്കാഫ്, സൂറത്തുൽ നജ്മ് എന്നിവ നമുക്കായി പാരായണം ചെയ്യുന്നത് അബ്ദുൽ അസീസ് അൽ അഹ്മദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്ഖാഫ്, സൂറത്തുൽ നജം എന്നിവ നമുക്കായി പാരായണം ചെയ്തത് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാധായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം, മതപഠനത്തിന് വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം, ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ ഹൂദ് 116 മുതൽ 119 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
3: വചനം 116. ഫലൗലാക്കാന, എന്നാൽ എന്തുകൊണ്ടുണ്ടായില്ല, മിനൽ ഖുറൂനി, തലമുറകളിൽ നിന്ന്, മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുള്ള, ഉലൂബഖിയത്തിൻ, അവശിഷ്ടമുള്ളവർ അഥവാ നല്ല പാരമ്പര്യമുള്ളവർ, യൻഹൗന, അവർ വിരോധിക്കുന്നു, അനിൽ ഫസാദി, കുഴപ്പത്തെപ്പറ്റി, ഫിൽ അർദി, ഭൂമിയിൽ, ഇല്ല ഖലീലൻ, അല്പം ആളുകളൊഴികെ, മിമ്മൻ അഞ്ചൈന, നാം രക്ഷപ്പെടുത്തിയവരിൽപ്പെട്ട, മിൻഹും, അവരിൽ നിന്ന്,

അവർക്ക് സുഖലോലുപത നൽകപ്പെട്ടു. ഫീഹി, അതിൽ, വകാനു, അവരായിരുന്നു താനും, മുജ്രിമീൻ, കുറ്റവാളികൾ.

0: ഉഴപ്പമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ജനങ്ങളെ വിരോധിക്കുന്ന നല്ല പാരമ്പര്യമുള്ളവർ, അതെ, അവരിൽ നിന്ന് നാം രക്ഷപ്പെടുത്തിയവരിൽപ്പെട്ട അല്പം ആളുകളല്ലാതെ അക്രമം പ്രവർത്തിച്ചവർ യാതൊന്നിൽ തങ്ങൾക്ക് സുഖലോലുപത നൽകപ്പെട്ടുവോ അതിനെ പിൻപറ്റുകയും ചെയ്തു. അവർ കുറ്റവാളികളുമായിരുന്നു.
1: വചനം 117. ഒമാക്കാന ആകുകയില്ല അഥവാ ഉണ്ടാവില്ല റബ്ബുക നിന്റെ റബ്ബ് ലിയുഹ്ലിക നശിപ്പിക്കുക അൽ ഖുറാ രാജ്യങ്ങളെ ബിദുൽമിൻ അക്രമമായിട്ട് അഹ്ലുഹ അവയിലെ ആൾക്കാരാകട്ടെ മുസ്ലിഹൂൻ നന്മ പ്രവർത്തിക്കുന്നവരാണ്.

0: നിന്റെ റബ്ബ് രാജ്യങ്ങളെ നശിപ്പിക്കുകയുണ്ടാവില്ല. അവയിലെ ആൾക്കാർ നല്ലത് പ്രവർത്തിക്കുന്നവരായിരിക്കെ.
1: മുമ്പ് വിവരിച്ച പ്രകാരം പല രാജ്യങ്ങളിലെയും ജനങ്ങളെ നശിപ്പിക്കുമാറുള്ള പൊതുശിക്ഷകൾ ബാധിക്കുവാനുള്ള കാരണം ചൂണ്ടിക്കാട്ടുകയാണ്. സാരം ഇങ്ങനെ മനസ്സിലാക്കാം. ശിക്ഷയ്ക്ക് വിധേയരായ ആ തലമുറകളൊക്കെ നാട്ടിൽ കുഴപ്പവും അക്രമവും ഉണ്ടാകുന്നത് തടയുമാറുള്ള നല്ല പാരമ്പര്യം അഥവാ അതിനുള്ള വിവേകബുദ്ധിയും തൻ്റെടവും ഉള്ളവരായിരുന്നില്ല. അതാണവരൊക്കെ നാശത്തിന് വിധേയരാകുവാൻ കാരണം. വളരെ കുറഞ്ഞ ആളുകൾ അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നത് ശരിയാണ്. ഓരോ ജനതയും നശിപ്പിക്കപ്പെടുമ്പോൾ പ്രവാചകന്മാരൊന്നിച്ച് രക്ഷപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില സത്യവിശ്വാസികളായിരുന്നു അത്. അവർ എണ്ണത്തിലെന്ന പോലെ ശക്തിയിലും സ്വാധീനത്തിലും ക്ഷയിച്ചവരായിരിക്കുമല്ലോ. നേരെ മറിച്ച് അക്രമത്തിൻ്റെയും കുഴപ്പത്തിൻ്റെയും ആൾക്കാരാകട്ടെ ബഹുഭൂരിപക്ഷമുള്ളവരും പ്രതാപവും ശക്തിയുമുള്ളവരുമായിരിക്കും. അവർ തങ്ങളുടെ സുഖാഡംബരങ്ങളിലും ക്ഷേമൈശ്വര്യങ്ങളിലും ലയിച്ചു പോയിരിക്കുകയും ചെയ്യും. അങ്ങനെ നാട്ടിൽ നന്മയും നിറയും വരുത്തുന്നതിന് പകരം തിന്മയും അക്രമവുമായിരിക്കും അവർ പരത്തുക. ഇങ്ങനെയാണവർ ശിക്ഷയ്ക്ക് പാത്രമായിത്തീരുന്നത്. ഇതാണ് ആദ്യത്തെ വചനങ്ങളിലടങ്ങിയ ആശയം. രണ്ടാമത്തെ വചനത്തിലെ സാരം ഇപ്രകാരമാണ്: രാജ്യക്കാർ പൊതുവെ നന്മയും നെറിയും പാലിക്കുന്നവരായിരിക്കുമ്പോൾ അവരിൽ നിന്ന് വല്ല അക്രമവും ചിർക്കോ മറ്റോ ഉണ്ടായാൽ തന്നെയും അള്ളാഹു രാജ്യക്കാരെ ഒന്നാകെ നശിപ്പിക്കുകയില്ല. രാജ്യക്കാർ കുഴപ്പത്തിലും അക്രമങ്ങളിലും അതിര് കവിയുമ്പോഴല്ലാതെ അവരെ ശിക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ നടപടിച്ചട്ടങ്ങളിൽ പെട്ടതുമല്ല.
2: വചനം 118. വലൗ ശാ, ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, റബ്ബുക, നിന്റെ റബ്ബ്, ലജഅല, അവനാക്കുക തന്നെ ചെയ്തിരുന്നു, അന്നാസ, മനുഷ്യരെ, ഉമ്മത്തൻ, ഒരു സമുദായം, വാഹിദത്തിൻ, ഒരേ അഥവാ ഏക, വലായസാലൂന, അവർ ആയിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും, മുഖ്തലിഫീൻ, ഭിന്നാഭിപ്രായക്കാരായിക്കൊണ്ട്.

ഖലഖഹും, അവൻ അവരെ സൃഷ്ടിച്ചു. വതമ്മത്, പൂർത്തിയാകുകയും ചെയ്തിരിക്കുന്നു. കലിമത്തു റബ്ബിക, നിന്റെ റബ്ബിൻ്റെ വാക്ക് അഥവാ വാക്യം. ലഅംല അന്ന, നിശ്ചയമായും ഞാൻ നിറക്കും. ജഹന്നമ, ജഹന്നമിനെ അഥവാ നരകത്തെ.

0: നിന്റെ റബ്ബ് കരുണ ചെയ്തവരൊഴികെ അഥവാ അവർ ഭിന്നിക്കുകയില്ല. അതിനുവേണ്ടിയാണ് അവരെ അവൻ സൃഷ്ടിച്ചതും. നിന്റെ റബ്ബിന്റെ വാക്ക് പൂർത്തിയാകുകയും ചെയ്തിരിക്കുന്നു. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമെല്ലാം തന്നെ ജഹന്നമിനെ അഥവാ നരകത്തെ നിശ്ചയമായും നാം നിറക്കുന്നതാണ് എന്ന്.
1: ഈ വചനങ്ങളിലടങ്ങിയ ആശയങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാം. ഒന്ന്, മനുഷ്യവർഗം മുഴുവനും എല്ലാ കാലത്തും ഒരേ വിശ്വാസാദർശങ്ങളും നടപടിക്രമങ്ങളും സ്വീകരിച്ചു വരുന്ന ഒരേ സമുദായമായി ഇരിക്കുവാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അതങ്ങനെ തന്നെ ആകുമായിരുന്നു. പക്ഷേ അങ്ങനെ അവൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ പലതരക്കാരും വിഭാഗക്കാരുമായി തീർന്നത്. ഉമ്മത്തൻ വാഹിദ, ഒരേ സമുദായം എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷ, സന്മാർഗത്തിന് നിലകൊള്ളുന്ന സമുദായം ഉമ്മത്തുൻ ഹിദായ എന്നായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത. കാരണം നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവർ മുഴുവനും വിശ്വസിക്കുമായിരുന്നു എന്ന് യൂനുസ് 99 നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ ഓരോ ദേഹത്തിനും അഥവാ ആൾക്കും അതിൻ്റെ നേർമാർഗം നാം നൽകുമായിരുന്നു എന്ന് സജദ 13 അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ അവരെ അഥവാ മനുഷ്യരെ നേർമാർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമായിരുന്നു എന്ന് അൻആം 35:149 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. ചില വ്യാഖ്യാതാക്കൾ ഇതിന് വിവക്ഷ നൽകുന്നത് ദുർമാർഗത്തിൽ സ്ഥിതി ചെയ്യുന്ന സമുദായം ഉമ്മത്തൻ ലലാല എന്നത്രേ. ഇവർക്കും ചില ന്യായങ്ങൾ ഇല്ലാതില്ല. രണ്ടായാലും അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്നും മനുഷ്യർ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരർത്ഥത്തിലുള്ള ഏക സമുദായമല്ലെന്നും തീർച്ച തന്നെ. സൂറത്ത് ശൂറ 8 വ്യാഖ്യാനത്തിൽ ഇത് സംബന്ധിച്ച് വിവരിച്ചത് നോക്കുക. ഏതായാലും ചില ആളുകൾ പറയുന്നത് പോലെ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങളെ പക്ഷിമൃഗാദികളെ പോലെ ഒരേ പ്രാകൃത ജീവിതം നയിക്കുന്നവരാക്കുമായിരുന്നുവെന്നല്ല അള്ളാഹു പറഞ്ഞതിൻ്റെ താല്പര്യം. മനുഷ്യൻ ഒരേ സമുദായമല്ലെങ്കിൽ പിന്നെ അവരുടെ സ്ഥിതി എന്താണ്? അതാണ് അടുത്ത വാക്യത്തിലുള്ളത്. 2, മനുഷ്യർ ഭിന്നാഭിപ്രായക്കാരായിക്കൊണ്ടിരിക്കുകയാണ് അഥവാ ഭിന്നമായ വിശ്വാസാദർശങ്ങളും ആചാര നടപടികളും സ്വീകരിച്ചുകൊണ്ട് പല മതക്കാരും സമുദായക്കാരുമായി കൊണ്ടിരിക്കുന്നു. ഈ ഭിന്നിപ്പ് മനുഷ്യാരംഭം തൊട്ട് തന്നെ ഉണ്ടായതല്ല. തുടക്കത്തിൽ എല്ലാവരും ഒരേ സമുദായക്കാരായി തന്നെ ഇരുന്നിരുന്നു. 2:213 10:19 കാണാവുന്നതുപോലെ പിന്നീട് കാലക്രമത്തിൽ ഭിന്ന സമുദായങ്ങളായി മാറുകയാണുണ്ടായത്. സത്യത്തിൻ്റെ മാർഗം ഒന്നു മാത്രവും അസത്യത്തിൻ്റെ മാർഗങ്ങൾ പലതുമാകൊണ്ട് ഈ ഭിന്ന കക്ഷികളിൽ ഒന്നു മാത്രം ശരിയായ കക്ഷിയും മറ്റുള്ളതെല്ലാം തെറ്റായ കക്ഷിയും ആയിരിക്കുവാനേ നിവൃത്തിയുള്ളൂ. അതെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും ദിവ്യ ദൗത്യങ്ങളും മുഖേന അള്ളാഹു അതത് കാലങ്ങളിൽ മനുഷ്യർക്ക് നൽകുന്ന മാർഗം ഏതോ അത് സ്വീകരിച്ചവർ മാത്രമായിരിക്കും നേർമാർഗത്തിൻ്റെ ഏക കക്ഷി. അതിനെതിരെ ഭിന്നിച്ചവരെല്ലാം പിഴച്ച കക്ഷികളും. വേദക്കാർ 72 കക്ഷികളായി പിരിഞ്ഞു. എൻ്റെ സമുദായം 73 കക്ഷികളായി പിരിയും. അവരിൽ ഒന്നു മാത്രമായിരിക്കും രക്ഷപ്പെട്ട കക്ഷി. ഞാനും എൻ്റെ സ്വഹാബികളും സ്വീകരിച്ച മാർഗം സ്വീകരിക്കുന്നവരാണ് അവർ എന്നു ഹദീസുകളിൽ വന്നിട്ടുള്ളതും ആ ഏക കക്ഷിയെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ കക്ഷിയെ ഉദ്ദേശിച്ചു തന്നെയാണ് നിന്റെ റബ്ബ് കരുണ ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു പറയുന്നതും. 3, അള്ളാഹു കരുണ ചെയ്തവരൊഴിച്ച് മറ്റുള്ളവരെല്ലാം ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് പറഞ്ഞ ശേഷം അതിനുവേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നതും. വലിദാലിക്ക ഖലഖഹും എന്നു പറഞ്ഞിരിക്കുന്നു. ഇതിൽ അതിനുവേണ്ടി ലിദാലിക്ക എന്ന സൂചനാനാമം ഏതിനെ ഉദ്ദേശിച്ചതാണെന്നുള്ളതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളതുകൊണ്ട് ആ വാക്യം 2-3 പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്കിലും അധികം ആളുകളും ഭിന്നിപ്പ് നിമിത്തം കാരുണ്യത്തിനർഹരല്ലാതാവുകയാണുണ്ടായത് എന്നാണ് ഒരു വ്യാഖ്യാനം. മുജാഹിദ്, ദൊഹാക്ക്, ഫത്താദ റളിയല്ലാഹു അൻഹും മുതലായവരുടെ വ്യാഖ്യാനമാണിത്. എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നുവല്ലോ. എന്നിട്ടും പലരും അവനെ ആരാധിക്കുന്നില്ല. പലരും അവനോടൊപ്പം മറ്റു ചിലതിനെയും ആരാധിക്കുന്നു. അതുപോലെയുള്ള ഒരു വാക്യമാണിതും എന്നാണ് അവർ പറയുന്നത്. ഭിന്നിപ്പിനും കാരുണ്യത്തിനും വേണ്ടിയാണ്

0: മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത്രേ രണ്ടാമത്തെ വ്യാഖ്യാനം. അഥവാ ഭിന്നിക്കാതെ കാരുണ്യത്തിനർഹമായിത്തീരുകയും ഭിന്നിച്ച് കാരുണ്യത്തിനർഹരല്ലാതായിത്തീരുകയും ചെയ്യുന്ന രണ്ടു തരക്കാർ ഉണ്ടായിത്തീരുവാൻ വേണ്ടി. ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി മുതലായ ചിലർ ഈ വ്യാഖ്യാനത്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. സ്വർഗാവകാശികളായ സന്മാർഗികളും നരകാവകാശികളായ ദുർമാർഗികളും ഉണ്ടാകുമെന്ന് അള്ളാഹുവിനു മുമ്പേ അറിയാവുന്നതും അതവൻ്റെ മുന്നേയുള്ള വിധി നിശ്ചയങ്ങളിൽ പെട്ടതുമാണല്ലോ എന്നുള്ളതാണ് ഇതിനാധാരം. കൂടുതൽ വ്യക്തമായി തോന്നുന്നതും അധിക വ്യാഖ്യാതാക്കളും സ്വീകരിച്ചു വരുന്നതുമായ മൂന്നാമത്തെ അഭിപ്രായം ഭിന്നാഭിപ്രായത്തിനു വേണ്ടി മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്നാകുന്നു. മനുഷ്യരെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യവും യുക്തിയും ഭിന്നിപ്പാണെന്നല്ല ഇതിൻ്റെ അർത്ഥം. മനുഷ്യരുടെ കലാശം ഭിന്നിപ്പിലാണ് എത്തിച്ചേരുന്നത് എന്നത്രേ അർത്ഥം. അഥവാ ഒരാൾ ഒരു വഴിക്ക് പോകുമ്പോൾ വഴിമധ്യേയുള്ള ഒരു കിണറ്റിൽ വീണു മരണപ്പെട്ടാൽ അവൻ മരിക്കുവാനാണ് ആ വഴിക്ക് പോയത് എന്നു പറയാറുള്ളതുപോലെ ഒരു പ്രയോഗമാണിത് എന്നു സാരം. മലക്കുകളെ പോലെ നന്മ മാത്രം ചെയ്യുവാൻ സാധിക്കുമാറുള്ള ശുദ്ധ പ്രകൃതിയോടെയല്ല മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേചന ബുദ്ധിയും അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ അവയിൽ ഇഷ്ടമുള്ളത് സ്വീകരിക്കുവാനുള്ള ഇച്ഛാസ്വാതന്ത്ര്യവും നൽകിക്കൊണ്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. വാസന, വീക്ഷണം, ചിന്താഗതി ആദിയായ കാര്യങ്ങളിലെല്ലാം മനുഷ്യർ ഒരേ തരക്കാരല്ല, വ്യത്യസ്ത സ്വഭാവക്കാരാകുന്നു. തങ്ങൾക്കു ലഭിച്ച ഇച്ഛാസ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി നല്ല മാർഗം സ്വീകരിക്കുന്ന വിശുദ്ധന്മാരും അതിൽ നിന്ന് ഭിന്നിച്ച് ചീത്ത മാർഗങ്ങൾ സ്വീകരിക്കുന്ന അശുദ്ധന്മാരും തമ്മിൽ വേർതിരിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യന് ഈ പ്രകൃതി വിശേഷം അള്ളാഹു നൽകിയിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യമാണ് ഈ വ്യാഖ്യാനപ്രകാരം ഈ ചെറുവാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. മേലുദ്ധരിച്ച രണ്ട് അഭിപ്രായങ്ങളും പരിശോധിച്ചാൽ അവയും അവസാനം ചെന്നെത്തുന്നതും ഈ യാഥാർത്ഥ്യത്തിലേക്കു തന്നെയാണെന്ന് കാണാം. അടുത്ത വാക്യവും താഴെ കാണുന്ന ഉദ്ധരണികളും ഈ വ്യാഖ്യാനത്തിന് കൂടുതൽ വ്യക്തതയും ബലവും നൽകുകയും ചെയ്യുന്നു. 4. ജിന്നുകളെയും മനുഷ്യരെയും കൊണ്ട് നരകത്തെ നിറക്കുന്നതാണെന്നും അള്ളാഹു മുമ്പേ നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. ആ നിശ്ചയം ഇതുമുഖേന, അതെ ഭിന്നിപ്പ് മുഖേന, മനുഷ്യരെ സംബന്ധിച്ച് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് അവസാനം പറഞ്ഞതിൻ്റെ സാരം. മേൽ ചൂണ്ടിക്കാട്ടിയ പ്രകൃതി വിശേഷതയോടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മനുഷ്യരിൽ നല്ലവരും ദുഷിച്ചവരും ഉണ്ടായിത്തീരുകയും അങ്ങനെ സ്വർഗത്തിനും നരകത്തിനും അർഹരായ രണ്ടു തരം ആൾക്കാർ അവരിൽ നിന്ന് ഉരുത്തിരിയുകയും ചെയ്യുക അനിവാര്യമാണല്ലോ. ആദം അലൈഹിസലാം നബിക്ക് സുജൂദ് ചെയ്യുവാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സന്തതികളെ ഞാൻ വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന് ഇബിലീസ് പറഞ്ഞപ്പോൾ നിങ്ങളെക്കൊണ്ട് ഞാൻ നരകത്തെ നിറക്കുമെന്ന് അള്ളാഹു അന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ കാരുണ്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോകുവാൻ കാരണം ഇബിലീസിൻ്റെ ദുഷ്പ്രേരണകൾക്ക് വഴങ്ങലാണെന്ന് ഇതിൽ നിന്നു വ്യക്തമായി. ദുർമാർഗികളെക്കൊണ്ട് നരകത്തെ നിറക്കുന്നത് പോലെ സ്വർഗത്തെ സന്മാർഗികളെക്കൊണ്ടും നിറക്കുമെന്നും നബിവചനങ്ങളിൽ വന്നിരിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനി പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ഹൂദ് 116 മുതൽ 119 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
2: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്‌വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
3: ذلك الكتاب لا ريب فيه هدى للمتقين.
2: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

ولو أنما في الأرض من شجرة أقلام والبحر يمده

الباطل وأن الله هو العلي الكبير. الحمد لله.

فاعبد لكم دينكم ولي دين.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: വിശുദ്ധ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയ വസന്തം. ഖുർആനിലെ സൂറത്ത് യാസീനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും

0: ആസാറഹും وكل شيء أحصيناه في إمام مبين.
1: 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ 10 മുതൽ 12 കൂടിയ ആയത്തുകളാണ് പാരായണം ചെയ്തത്. 1 മുതൽ 9 വരെയുള്ള ആയത്തുകൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പാരായണ നിയമങ്ങളും ആയത്തുകളുടെ വാക്കുകളുടെ അർത്ഥവും ആയത്തുകളുടെ ആശയവും ഓർക്കുന്നുണ്ടാകും. ഇവിടെ ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക് അതിൻ്റെ ആശയതലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ വായിച്ചു തീർക്കേണ്ട ഒന്നല്ല ഖുർആൻ. പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങൾ ഇൽമുത്തജീദിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന, അതിനെ മനോഹരമാക്കി പാരായണം ചെയ്യേണ്ടതിലേക്കുള്ള സൂചനകൾ നൽകിയതായി കൃത്യമായ അധ്യാപനങ്ങൾ തന്നെ നമുക്ക് ഹദീസുകളിലും ഖുർആനിലുമൊക്കെ കാണാൻ സാധിക്കും. ഈ 3 ആയത്തുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വസവാഉൻ എന്ന് ഓതുന്നിടത്ത് ഏറ്റവും കൂടുതൽ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണത്. ഖുർആനിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, വാവിനും ഹംസയ്ക്കുമിടയിൽ ഒരു മദ്ദ് അവിടെ നൽകപ്പെട്ടത് കാണാൻ സാധിക്കും. അഥവാ ദീർഘിപ്പിച്ച് ഓതാൻ വേണ്ടി സാധാരണ ഖുർആനിൽ ഉപയോഗിക്കാറുള്ള അടയാളം ഇത്. മദ്ദ് മുത്തസിലാണ്. ഇവിടെ തജ്വീദിലെ സാങ്കേതിക പദങ്ങൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, സാധാരണ ഖുർആൻ പാരായണ നിയമങ്ങളിൽ അത്ര അടിസ്ഥാനമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇപ്പം എന്താണ്, എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ടതില്ല. മഷാഅല്ലാ, ഹൃദയവസന്തത്തിൽ ധാരാളം ആളുകൾ ഇൽമു തജ്വീദിൽ ആഴത്തിൽ അറിവുള്ള ആളുകളുടെ തന്നെ ധാരാളം ക്ലാസുകൾ കേൾക്കാൻ നമുക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഓരോ ആയത്തുകളിൽ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കുക, എങ്ങനെയാണ് അവിടെ ഓതേണ്ടത് എന്ന ആ ശൈലി ആദ്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം ആ നിയമങ്ങൾ ആവർത്തിച്ച് പല ക്ലാസുകളിൽ പല സന്ദർഭങ്ങളിൽ പറയുമ്പോൾ ആ മേഖലയിലുള്ള നമ്മുടെ അവ്യക്തത മാറുകയും ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്കൊന്നും അറിയില്ല, ഞാനത് മനസ്സിലാകുന്നില്ല എന്ന് ചിന്തിക്കാതെ പരമാവധി ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നതോടുകൂടി പതുക്കെ പതുക്കെ നമുക്ക് തജ്വീദിൻ്റെ നിയമങ്ങളും അതിലെ സാങ്കേതിക പദങ്ങളുമൊക്കെ മനസ്സിലാവുകയും ശരിയായ ഖുർആൻ പാരായണത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ വസവാഉൻ, സവാ അവാവ് നീട്ടാനുണ്ട്, അതിനുശേഷം ഹംസ വന്നു, സ്വാഭാവികമായും അവിടെ ഒരു മദ്ദ് ആവശ്യമാണ്. ആ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷമുള്ള അലിഫും ദീർഘത്തിന് വേണ്ടി അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ള അലിഫും അതിനുശേഷം വന്ന ഹംസും ഒരേ കലിമത്തിൽ ഒരേ വാക്കിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ മദ്ദ് മുത്തസിൽ എന്ന് പറയാറുള്ളത്. അവിടെ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. വസവാഉൻ എന്ന് ദീർഘിപ്പിച്ചോദാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ സവാഉൻ, സവാഉൻ, അവിടെ അവസാനത്തിലെ ഉൻ എന്നത് വ്യക്തമായി തന്നെ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. കാരണം ആ തൻവീനിന് ശേഷം ഇവിടെ വന്നിട്ടുള്ളത് ഐനാണ്. ഐനിന് മുമ്പ് തൻവീൻ വന്നാൽ വ്യക്തമാക്കി പാരായണം ചെയ്യണം എന്നതാണ് നിയമം ഇൽഹാറ് എന്ന് അതിന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സുക്കൂനുള്ള നൂന് ആണ് അടുത്ത വാക്കിലുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗം അന്തർത്ഥഹും. ആ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി ആണ് പാരായണം ചെയ്യേണ്ടത്. അന്തർത്ഥഹും അന്തർത്ഥഹും കൂടെ ഓതാൻ ശ്രദ്ധിച്ചാൽ, ഒന്ന് മനസ്സിൽ പറയാനെങ്കിലും ശ്രദ്ധിച്ചാൽ നന്നാകുമെന്നാണ് തോന്നുന്നത്.
0: അന്തർത്ഥഹും അംലം തുന്തിർഹും.
1: അന്തർത്ഥഹും എന്ന് പറഞ്ഞ ആ ഭാഗത്തുള്ള അതേ നിയമം തന്നെയാണ് അംലം തുന്തിരുഹും. തുന്തി തുന്തിരുഹും എന്ന് പറയുന്നിടത്തും നമ്മൾ പാലിക്കേണ്ടത്. ആ രണ്ട് സുക്കൂനുള്ള നൂനുകളെയും അവ്യക്തമാക്കി ഓതുന്നതോടൊപ്പം മണിച്ചുകൊണ്ട് ഓതണം. ഇഹ്ഫാ എന്നാണ് ഈ നിയമത്തെ സാധാരണ പറയാറുള്ളത്. പിന്നെ ഇവിടുത്തെ റായിനെ ഒന്ന് ശ്രദ്ധിക്കണം. റാ സുക്കൂനുള്ള ഒരു റാ ആണ്. ഇവിടെ ഋ എന്നല്ല ഉച്ചാരണം, ര് എന്നാണ് ഉച്ചാരണം. ര ര് അതാണ് ഇവിടുത്തെ ഉച്ചാരണം. റ ഋ എന്നല്ല. രണ്ടു സന്ദർഭങ്ങളിൽ റായിനെ തർക്കീക്ക് ആക്കി ഉച്ചരിക്കും, അഥവാ ര പോലെ ഉച്ചരിക്കും. അതിലെ ഒന്ന് റായിന് കെസ്ർ നൽകപ്പെടുന്ന സന്ദർഭം. രി റി എന്ന ഉച്ചാരണം ഇല്ല, രി ആണ്. മറ്റത് രണ്ടാമത്തേത് ഇവിടെ ഉള്ളതുപോലെ, ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, റായിന് സുക്കൂനാണ്, അതിന് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റാണ്. അപ്പോ അംലം തുന്തിർഹും ലായുമിനൂൻ എന്നാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ആയത്തിലേക്ക് കടന്നാൽ ആദ്യം ഇന്നമാ സുക്കൂനുള്ള നൂന് മണിച്ചുകൊണ്ട് ഓതണം എന്നത് ഖുർആൻ പാരായണ നിയമത്തിലെ ഒരു അടിസ്ഥാന കാര്യമാണ്. ഇന്നമാ എന്ന് മണിച്ചുകൊണ്ട് തന്നെ ഓതുക. തുന്തിറു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തുന്തിറു ആ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. എന്നാൽ നേരത്തെ പറഞ്ഞിടത്ത് റായിനെ ര് എന്ന് ഉച്ചരിക്കണമെന്നാണ്, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നേരത്തെ തുന്തിർ എന്ന് പറഞ്ഞിടത്തും ഇവിടെ തുന്തിറു എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുന്നുണ്ടാകും. അവിടെ റായിന് സുക്കൂനും അതിനു മുമ്പുള്ളതിന് കസറുമാണ്. ഇവിടെ റായിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കസറാണെങ്കിലും റായിന് സുക്കൂനല്ല, അതുകൊണ്ട് തന്നെ ര് എന്ന ഉച്ചാരണത്തിൻ്റെ ആവശ്യമില്ല. ഇന്നമാ തുന്തിറു മനിത്തബഅദ്ദിക്റ, അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഫബശ്ശിർഹു ഫബശ്ശിർഹു, അവിടെയും തുന്തിറുഹും എന്ന് പറഞ്ഞതുപോലെയുള്ള ഉച്ചാരണമാണ് റായിന് നൽകേണ്ടത്. റായിന് സുക്കൂന്, അതിനു മുമ്പുള്ളതിന് കസ്ർ.
0: എന്ന
1: തൻവീന് വാവിൽ ലയിപ്പിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ച് ഓതേണ്ടതാണ്. ഇദ്ഗാമു ബിഉന്ന എന്നാണ് പറയുക. അപ്പോ
0: ഫബശ്ശിർഹു ബിമഗ്ഫിറതിയും വ,
1: അങ്ങനെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. വ അജിരിങ് കരീം വ അജിരിങ് കരീം. രണ്ട് റാഅകൾക്കും കസ്റായതുകൊണ്ട് തന്നെ റി എന്നാണ് ഉച്ചരിക്കേണ്ടത്. അജിരിൻ എന്നതിലെ തൻവീനിനെ അജിരിൻ എന്ന് വ്യക്തമായി ഓതേണ്ടതില്ല, മറിച്ച് ആ തൻവീനിനെ തൊട്ടടുത്ത ശേഷമുള്ള കാഫ് ആയതുകൊണ്ട് അവ്യക്തമാക്കി മണിച്ച് ആണ് പാരായണം ചെയ്യേണ്ടത്. മൂന്നാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടന്നാൽ
0: ഇന്നാ നഹ്നു നുഹ്യിൽ മൗത,
1: ഇന്ന എന്നുള്ളത് മണിച്ചോദനം.
0: വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും,
1: സാധാരണത്തേതുപോലെ നമ്മൾ പാരായണം ചെയ്തു പോയാൽ മതി. അക്ഷരങ്ങൾ അതിന്റെ മഖ്റജുകൾ ശ്രദ്ധിക്കുക എന്നു മാത്രം.
0: വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ.
1: ഇവിടെ കുല്ല ഷൈഇൻ എന്ന് പറയുന്നിടത്ത് ആ തൻവീനിനെ വ്യക്തമാക്കി തന്നെ പാരായണം ചെയ്യണം. അതിനുശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായി നമ്മൾ ആ പാരായണം ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് തോന്നുന്നത്. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? ഈ ആയത്തിൻ്റെ ആശയം എന്താണ്, നമുക്ക് എന്ത് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ, അതിൻ്റെ ഓരോ വാക്കുകളും അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, വസവാഉൻ, സവാഉൻ എന്ന് പറഞ്ഞാൽ സമമാകുന്നു. മുമ്പുള്ള ആയത്തുകളിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും, മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആൻ അവരിലേക്ക് ഇറക്കപ്പെട്ടു. അവരുടെ പ്രത്യേകത, അവർക്ക് മുമ്പ് പ്രവാചകൻ കടന്നു വന്നത് ഒരു 600 മുമ്പ് ഈസാ അലൈഹിസ്സലാമാണ്. ഒരു ഫത്റയുടെ കാലമാണ്, ഒരു വലിയ ഇടവേള വഹയിന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് മുമ്പ് സൂചിപ്പിച്ചത്. എന്നാൽ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ആ സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം ആളുകൾ, അവർ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു, അവരുടെ കടുത്തുകളിൽ ചങ്ങലക്കെട്ടുകളുണ്ട്, അവർക്ക് താഴേക്ക് നോക്കാൻ പറ്റുന്നില്ല, അവരുടെ മുന്നിൽ മറയുണ്ട്, അവരുടെ പിന്നിൽ മറയുണ്ട് എന്നൊക്കെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അഥവാ അവർക്ക് ഹിദായത്ത് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്, സ്വർഗത്തിലേക്കുള്ള വഴി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവർക്കുണ്ട്. അതിനെ സംബന്ധിച്ചു തന്നെയാണ് ഈ ആയത്തുകളിലും അള്ളാഹു സൂചിപ്പിക്കുന്നത്, വസവാഉൻ, സമമാകുന്നു. അലൈഹിം, അവരുടെ മേൽ, അഅൻദർതഹും, അൻദറ താക്കീതു ചെയ്തു, അൻദർത നീ താക്കീതു ചെയ്തു, ഹും അവരെ, അഅൻദർതഹും നീ അവരെ താക്കീതു ചെയ്താലോ, അം ലം തുൻദിർഹും നീ അവരെ താക്കീതു ചെയ്തില്ലെങ്കിലോ അവരുടെ മേൽ സമമാണ്. രണ്ടും സമമാണ്. അഅൻദർതഹും നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലോ, അതാണ് ആദ്യം അൻദർതഹും എന്നതിന് മുമ്പൊരു ആ കൊടുത്തിട്ടുള്ളത്. നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലോ, അം ലം തുൻദിർഹും നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിലോ, രണ്ടും സമമാകുന്നു. ലായുമിനൂൻ, യുഅ്മിനൂൻ എന്ന വാക്ക് നമുക്ക് വളരെ സുപരിചിതമുള്ളതാണ്. ഈമാൻ, അതാണ് ആമന യുഅ്മിനു. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. പ്രവാചകരെ, നിങ്ങൾ അവരോട് ദഅവത്ത് നടത്തിയാലും അല്ലെങ്കിൽ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും ഇല്ലെങ്കിലും അവർ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുകയില്ല. ഇതാണ് ഖുർആൻ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്ത്, ഇന്നമാ തുൻദിറു, ഇന്നമാ തീർച്ചയായും കാര്യം, തുൻദിറു അന്തറ യുൻദിറു എന്ന വാക്ക് നമ്മൾ പഠിച്ചു. തുൻദിറു, താങ്കൾ താക്കീതു ചെയ്യേണ്ടത്, മൻ ചിലരെയാകുന്നു, ഇത്തബ അവർ പിൻപറ്റി, അദ്ദിക്റ ആ ഉത്ബോധനത്തെ, ആ ഉത്ബോധനത്തെ പിൻപറ്റിയവരെയാണ് താങ്കൾ താക്കീതു ചെയ്യേണ്ടത്, മുന്നറിയിപ്പ് നൽകേണ്ടത്. വഹഷിയ അവർ ഭയപ്പെടുകയും ചെയ്തു, അർ റഹ്മാൻ പരമകാരുണ്യകനെ, ബിൽ ഗൈബ് അദൃശ്യമായിക്കൊണ്ട്, അദൃശ്യമായ നിലക്ക് പരമകാരുണ്യകനായ അള്ളാഹുവിനെ ഭയപ്പെടുകയും ആ ഉത്ബോധനത്തെ പിൻപറ്റുകയും ചെയ്തവരെ മാത്രമാണ് പ്രവാചകരെ താങ്കൾ താക്കീതു ചെയ്യേണ്ടത്, അവർക്കാണ് ഈ താക്കീത് മുന്നറിയിപ്പ് ഉപകാരപ്പെടുക. ഫബശ്ശീരുഹു, ബശ്ശറ യുബശ്ശീറു തബ്ശീർ, സന്തോഷ വാർത്ത അറിയിക്കുക. അന്തറ യുന്ദിറു ഇന്ദാർ, മുന്നറിയിപ്പ് നൽകുക, അത് നരകം കൊണ്ട് താക്കീതു ചെയ്യലാണ്. ബശ്ശറ യുബശ്ശീറു തബ്ശീർ എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കലാണ്. ഫബശ്ശിരുഹു, അവന് നീ സന്തോഷവാർത്ത അറിയിക്കുക, ബിമഗ്ഫിറത്തിൻ പാപമോചനം കൊണ്ട്, വ അജിരിൻ പ്രതിഫലം കൊണ്ടും, കരീം ഉദാരമായ അള്ളാഹുവിൻ്റെ വിശാലമായ പ്രതിഫലം കൊണ്ടും പാപമോചനം കൊണ്ടും അവന് നീ സന്തോഷവാർത്ത അറിയിക്കുക. രണ്ട് ആയത്തുകളുടെ അർത്ഥം ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. വസവാഉൻ അലൈഹിം, അവരുടെ മേൽ സമമാകുന്നു. അഅൻദർതഹും നീ അവരെ താക്കീതു ചെയ്താലോ, അംലം തുൻദീരുഹും അവരെ താക്കീതു ചെയ്തില്ലെങ്കിലോ, രണ്ടും സമമാണ്. ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല. ഇന്നമാ തുൻദിറു തീർച്ചയായും നീ മുന്നറിയിപ്പ് നൽകേണ്ടത്, നീ താക്കീതു ചെയ്യേണ്ടത്, മൻ ചിലരെയാകുന്നു, ഇത്തബ അസ്സിക്ര ഉത്ബോധനത്തെ പിൻപറ്റിയവരെ, വഹഷിയർ റഹ്മാന പരമകാരുണ്യകനെ ഭയപ്പെടുകയും ചെയ്തവനെ, ബിൽ ഗൈബ് അദൃശ്യമായി.

മക്കയിൽ അവിശ്വാസികളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഭാഗമാണ്. പ്രവാചകൻ അവർക്ക് താക്കീതു നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്താലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അതായത്, ഇവിടെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹിദായത്തിനെ അള്ളാഹു തടഞ്ഞു വെക്കുകയല്ല, മറിച്ച് തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ധിക്കാരം, തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അന്ധമായ സമീപനം, വിശുദ്ധ ഖുർആനിന് കാതുകൊടുക്കാതെ, അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാതെ, ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ മനോഭാവം സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ സമാനമായ പരാമർശങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം ഫിറഔൻ. ഫിറഔൻ എന്താണ് പറഞ്ഞത്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാകുന്നു നിങ്ങളുടെ ഉന്നതനായ റബ്ബ്, രക്ഷിതാവ്. ഞാൻ തന്നെ അള്ളാഹു എന്ന് പ്രഖ്യാപിച്ച ധിക്കാര മനോഭാവത്തിന് അള്ളാഹു നൽകിയ ശിക്ഷയെക്കുറിച്ച് നമുക്കറിയാം. ഖാറൂനിനെ സംബന്ധിച്ച് തൻ്റെ കയ്യിൽ പണമുണ്ടായി എന്നുള്ളത് കൊണ്ട് ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിം മിൻ ഇൻദി, എന്റെ സമ്പത്തിൽ എനിക്ക് ആരോടും ഒരു കടപ്പാടും ബാധ്യതയുമില്ല, ഇത് ഞാൻ എൻ്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും സമ്പാദിച്ചതാണ് എന്ന് അഹങ്കാരം പറഞ്ഞ ഖാറൂനിന് എന്താണ് സംഭവിച്ചത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ ഉണ്ടാക്കി പ്രളയം തുടങ്ങി മകനെ വിളിച്ചു, മോനെ നീ കപ്പലിൽ കയറ്, ഇർക്കബ് മായന, ഞങ്ങളുടെ കൂടെ നീ കപ്പലിലേക്ക് കയറ്. മകൻ പറഞ്ഞ ധിക്കാരത്തിന്റെ സ്വരം എന്തായിരുന്നു? ഖാല സആവി ഇലാ ജബലി അസിമുനി മിനൽ മാ, ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആ വലിയ മലയിൽ അഭയം പ്രാപിച്ചുകൊള്ളാം എന്ന് ധിക്കാര മനോഭാവത്തോടുകൂടി സംസാരിച്ച നൂഹ് നബിയുടെ മകന് സംഭവിച്ച പര്യവസാനം എങ്ങനെയുള്ളതായിരുന്നു? ഇവിടെ ആരൊക്കെയാണോ പ്രവാചകന്മാരുടെ വിളികൾക്ക് കാതുകൊടുക്കാതെ, വിശുദ്ധ ഖുർആനിൻ്റെ മുന്നറിയിപ്പുകൾക്ക് ചെവി കൊടുക്കാതെ, അള്ളാഹുവിനെ ഭയപ്പെടാതെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചത്, അവർക്ക് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സീലു വെക്കുന്നു, അള്ളാഹു അവരുടെ കണ്ണുകൾക്കൊരു മൂടിയിടുന്നു, അള്ളാഹു അവരുടെ കാതുകൾ മൂടിവെക്കുന്നു, പിന്നെ അവരുടെ കണ്ണിലേക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം എത്തുകയില്ല, അവരുടെ ഹൃദയങ്ങളിലേക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം എത്തുകയില്ല, അവരുടെ കാതുകളിലേക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അറിയാനുള്ള ശബ്ദം എത്തുകയില്ല. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ ഈ ആയത്തുകളിലൊക്കെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, സൂറത്തു അൽ ബഖറയിലെ രണ്ടാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗത്ത് മുനാഫിഖുകളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അവിടെ സൂചിപ്പിച്ച വാചകങ്ങൾ, അല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ, ഇതേ ആശയമാണ്. അല്ലദീന കഫറു, അവിശ്വാസികൾ, സവാഉൻ അലൈഹിം, അവർക്കു സമമാണ്. അഅൻദർതഹും അം ലം തുൻദിർഹും, നീ അവരെ താക്കീതു ചെയ്താലും ഇല്ലെങ്കിലും, ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ഖുർആൻ പല സന്ദർഭങ്ങളിൽ അങ്ങനെ പറഞ്ഞു. അതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അള്ളാഹു കാഴ്ച നൽകിയത്, അള്ളാഹു കേൾവി നൽകിയത്, അള്ളാഹു ബുദ്ധിശക്തി നൽകിയത് സത്യത്തെ കണ്ടെത്താനാണ്, ഹിദായത്തിനെ അന്വേഷിക്കാനാണ്, സ്വർഗത്തിലേക്കുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാനാണ്. എന്നാൽ അങ്ങനെ അതിനൊന്നും കണ്ണും കാതും ബുദ്ധിശക്തിയും ഉപയോഗിക്കാത്ത ആളുകളെ സംബന്ധിച്ചാണ് ലഹും ഖുലൂബിയ ലാ യഫ്ഖഹൂ നബിഹ, അവർക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ട് അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല, അവർക്ക് കേൾവിശക്തിയുണ്ട് അതുകൊണ്ട് അവർ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, അവർക്ക് കാഴ്ചശക്തിയുണ്ട് അതുകൊണ്ട് അവർ കാണേണ്ടത് കാണുന്നില്ല. ഉലായിക്കല്ല ആം ബൽഹും അവൽ, അവർ കാലികളെപ്പോലെയാണ്, അവർ അതിനേക്കാൾ അധപ്പതിച്ചവരാണ്, അവർ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അള്ളാഹു നൽകിയ മഹാ അനുഗ്രഹങ്ങൾ ചോദിച്ചറിയാൻ സംസാരശേഷി, കേട്ടു മനസ്സിലാക്കാൻ കേൾവിശക്തി, കണ്ടറിയാൻ കാഴ്ചശക്തി, ചിന്തിച്ചു മനസ്സിലാക്കാൻ ബുദ്ധിശക്തി, അതിനെക്കുറിച്ചൊക്കെ പരലോകത്ത് ചോദ്യം ചെയ്യും. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിങ്ങളുടെ കേൾവിശക്തി, നിങ്ങളുടെ കാഴ്ചശക്തി, നിങ്ങളുടെ ബുദ്ധിശക്തി, അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. എന്നാൽ അതൊന്നും ഉപയോഗിക്കാതെ അന്ധമായി മതത്തെ എതിർക്കുന്നവർ, അന്ധമായി അള്ളാഹുവോട് ധിക്കാരം പറയുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നീട് സത്യത്തിലെത്തിപ്പെടാനുള്ള വഴികളെ അള്ളാഹു അടച്ചു കളയും. ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം വ അലാ സംഇഹിം വ അലാ അബ്സ്വാരിഹിം ഗിഷാവ, അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സീലു വെക്കും,
അവരുടെ കണ്ണു

0: ൾക്ക് അള്ളാഹു മൂടിവെക്കും, അവരുടെ പിന്നെ കേൾവിശക്തിക്ക് അള്ളാഹു സീല് വെക്കും, അവരുടെ കണ്ണുകൾക്ക് മുകളിൽ അള്ളാഹു ഒരു മൂടിയിടും, അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. മറ്റൊരു ഭാഗത്ത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനസിലെ 96-97 ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിച്ചു, ഇന്നല്ലദീന ഹഖത്ത് അലൈഹിം കലിമത്തു റബ്ബിക ലാ യുഅ്മിനൂൻ, അള്ളാഹുവിന്റെ ശിക്ഷയുടെ വചനം യാഥാർത്ഥ്യമായവർ അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല. വലൗജാഅത്ഹും കുല്ലു ആയത്തിൻ, അവർക്ക് എല്ലാ ദൃഷ്ടാന്തങ്ങളും വന്നു കിട്ടിയാലും ശരി, വിശ്വസിക്കാതിരിക്കാൻ അവർ ന്യായങ്ങൾ പറയും. പ്രവാചകനോട് ചോദിച്ചിരുന്നു, എന്താണ് പ്രവാചകരെ മുഹമ്മദെ, നീയൊന്ന് ആകാശത്തേക്ക് കയറിപ്പോകാത്തത്, ഞങ്ങൾക്കൊരു പുസ്തകം കൊണ്ടുവന്ന് തരൂ. ഇങ്ങനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ, തന്നിഷ്ടമനുസരിച്ച് ജീവിക്കാൻ, ഹിദായത്തിൽ നിന്ന് തെന്നിമാറി നിൽക്കാൻ പലവിധ ന്യായങ്ങൾ പറഞ്ഞ് സത്യത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ആളുകളാണ് അവർ. വേദഗ്രന്ഥത്തിൻ്റെ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 145-ാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ച വാചകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വല ഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബലതക, പ്രവാചകരെ, വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾക്ക് എല്ലാ ദൃഷ്ടാന്തങ്ങളും നീ കൊണ്ടുവന്നു കൊടുത്താലും അവരൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ്. നമ്മൾ വിനയമുള്ളവരാവുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, റബ്ബിനെ ഭയന്ന് ജീവിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഹിദായത്ത് കണ്ടെത്താൻ സാധിക്കും. റബ്ബിൻ്റെ ഹിദായത്തിനോട്, സത്യത്തോട്, വിശുദ്ധ ഖുർആനിനോട് പുറന്തിരിഞ്ഞു നിൽക്കുകയും ധിക്കാരപരമായ സമീപനങ്ങൾ തൻ്റെ ഐഹിക ലാഭത്തിനു വേണ്ടി, ദേഹേച്ഛയ്ക്കു വേണ്ടി സ്വീകരിക്കുകയും ചെയ്താൽ അവൻ അതിന് ഖേദിക്കേണ്ടി വരുമെന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്കുള്ള ഗുണപാഠം. അടുത്ത ആയത്തിൽ ആർക്കാണ് ഇവിടെ മുന്നറിയിപ്പ് ഉപകാരപ്പെടാത്ത, എത്ര താക്കീതു ചെയ്താലും വിശ്വസിക്കാത്ത ആളുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആർക്കാണ് മുന്നറിയിപ്പ് പ്രയോജനപ്പെടുക, ആർക്കാണ് ഇൻദാർ ഉപകാരപ്പെടുക, അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇന്നമാ തുൻസിറു മനിത്തബഅദ്-ദിക്ർ, ഉത്ബോധനത്തെ ആരാണോ പിൻപറ്റുന്നത് അവരെയാണ് പ്രവാചകരെ നിങ്ങൾ താക്കീതു ചെയ്യേണ്ടത്. വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായി കൊണ്ട് പരമകാരുണികനെ ഭയപ്പെടുകയും ചെയ്തവരെ. രണ്ട് ഗുണങ്ങളാണ് ഇവിടെ അള്ളാഹു പഠിപ്പിച്ചത്. ഒന്ന്, ഉത്ബോധനത്തെ പിൻപറ്റുക. രണ്ടാമത്തേത്, റബ്ബിനെ പേടിച്ചു ജീവിക്കുക. ഈ രണ്ട് ഗുണങ്ങളുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഹിദായത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക. ഇവിടെ ഉത്ബോധനത്തെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയ്ഖ് സഅദി തൻ്റെ തഫ്സീറിൽ, മനിത്തബഅ ദിക്റ, ഉത്ബോധനത്തെ, ദിക്റിനെ പിൻപറ്റുന്നവർ, അദ്-ദിക്റു വഹുവൽ ഖുർആനുൽ അസീം, ദിക്ർ എന്നാൽ അത് മഹത്തായ ഖുർആനാകുന്നു, അഥവാ ഖുർആനിന് കാതുകൊടുക്കുക, അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കൊരു വില കൽപ്പിക്കുക, റബ്ബിൻ്റെ വാക്കുകൾക്ക് ചെവിയോർക്കുക, അങ്ങനെയുള്ള ആളുകൾക്ക് ഹിദായത്തിൽ എത്തിപ്പെടാൻ കഴിയും. രണ്ടാമത്തേതോ, റബ്ബിനെ ഭയപ്പെടുക. അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരാൾ എനിക്ക് മുകളിലുണ്ട്, അവൻ്റെ തൃപ്തി നേടിയെടുക്കേണ്ടതുണ്ട്, അവൻ എന്നെ കാണുന്നു എന്ന ചിന്തയുള്ള ആളുകൾക്ക് ഹിദായത്തിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ്. നമുക്ക് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും ഈ ഇതേ ആശയം ആവർത്തിച്ച് പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നമാ തുൻദിറുൽ ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യമായി കൊണ്ട് തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരെയാണ് പ്രവാചകരെ താങ്കൾ താക്കീതു ചെയ്യേണ്ടത്. സൂറ അൽ ഫാത്തിറിലെ ആയത്താണത്. ഫഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ഷാ, സൂറത്തു അബസയിലെ രണ്ട് വിഭാഗം ആളുകളെ സംബന്ധിച്ച് ആ ആയത്ത് അധ്യായത്തിന്റെ അവതരണ പശ്ചാത്തലത്തെ സംബന്ധിച്ചുള്ള ചരിത്രമറിയാം. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്സൂം റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ മക്കയിലെ മുശ്രിക്കുകളോട് പ്രവാചകൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്സൂം റളിയല്ലാഹു അൻഹുവിന്റെ ആ സമയത്തുള്ള ആഗമനം ഇഷ്ടപ്പെട്ടില്ല. അവിടെ അല്ലാഹു ആർക്കാണ് പ്രവാചകരെ നിങ്ങളുടെ സംസാരവും ദഅവത്തുമൊക്കെ ഉപകാരപ്പെടുക? പ്രവാചകൻ അല്ലാഹുവോടെ പ്രവാചകനെ പഠിപ്പിച്ച പ്രധാനപ്പെട്ടൊരു നിർദ്ദേശം, വഹുവ യഖ്ഷ, അവൻ ഭയപ്പെടുന്നു, റബ്ബിനെ ഭയപ്പെടുന്നവനാണ്, ഇൻദാർ ഉപയോഗപ്പെടുക, തബ്ശീർ ഉപകാരപ്പെടുക എന്ന് ധാരാളം സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം, അവർക്കാകുന്നു അങ്ങനെ ഖുർആനിനെ പിൻപറ്റി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് പാപമോചനമുള്ളത്, അള്ളാഹുവിന്റെ ഉദാരമായ പ്രതിഫലവുമുള്ളത്. അടുത്ത ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ഇന്നാ, തീർച്ചയായും നാം ആകുന്നു, നൊഹി ഹയാത്താക്കുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, അൽ മൗത്ത, മൗത്തായവരെ, മരിച്ചവരെ. വനക്തുബു, നാം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു, മാ ഖദ്ദമു, അവർ ചെയ്തു വച്ചതിനെ, വ ആസാറഹും, അതിൻ്റെ പ്രതിഫലനങ്ങളെയും, വകുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളും, അഹ്സൈനാഹു, നാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, ഫി ഇമാമിൻ മുബീൻ, വ്യക്തമായ ഒരു രേഖയിൽ. ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ഒന്ന് പരലോകത്തെക്കുറിച്ച് സൂചിപ്പിച്ചു, മരിച്ചുപോയവരെ അള്ളാഹു ജീവിപ്പിക്കും. ആ ദിവസത്തേക്ക് വേണ്ടി വനക്തുബു, നാം രേഖപ്പെടുത്തുന്നു, മാ ഖദ്ദമു, അഥവാ മനുഷ്യന്റെ അമലുകൾ, മനുഷ്യൻ ചെയ്തു വെച്ച എല്ലാ അമലുകളും അള്ളാഹു രേഖപ്പെടുത്തുന്നു. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ്, മനുഷ്യന്റെ ഇടതു വലതു ഭാഗങ്ങളിൽ എഴുതാൻ തയ്യാറായിരിക്കുന്ന ആളുകളുണ്ട്. മായൽ ഫിലുമിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അവർ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും, ഓരോ മനുഷ്യരുടെയും വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ വാക്കുകളും അവർ രേഖപ്പെടുത്തുന്നു. വ ആസാറഹും, അതിൻ്റെ പ്രതിഫലനങ്ങളും, അതായത് മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി ലോകത്ത് നിലനിൽക്കുന്ന അതിൻ്റെ അനന്തര ഫലങ്ങൾ പോലും പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഒരാൾ ഒരു പള്ളി കയറ്റിയാൽ, ഒരാളെ ഹിദായത്തിലേക്ക് ദഅവത്ത് നടത്തിയാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തിയാൽ, ഷെയ്ഖ് സാദി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ദഅവാ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യമൊക്കെ എടുത്ത് വിശദീകരിക്കുന്നുണ്ട്. മൻ സന്നഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ, ഒരാൾ ഇസ്ലാമിൽ ഒരു നല്ല കാര്യത്തിന് മാതൃക കാണിച്ചാൽ, ഫലഹു അജുറുഹ, കാനലഹു അജുറുഹ, അവൻക്കതിൻ്റെ പ്രതിഫലമുണ്ട്. വ അജുറു മൻ അമില ബിഹ, ആ നന്മ സമൂഹത്തിൽ എത്ര കാലം ആവർത്തിക്കപ്പെടുന്നുവോ, എത്ര നൂറ്റാണ്ടുകൾ ആ നന്മ ആളുകൾ ആ മാതൃക അനുസരിച്ച് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. കുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളും, അഹ്സൈനാഹു, നാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, ഫി ഇമാമിൻ മുബീൻ, വ്യക്തമായ ഒരു രേഖയിൽ. ഇവിടെ ഇമാമിൻ മുബീൻ എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ആയത്തുകളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ഹിദായത്ത് ലഭിക്കാൻ, പ്രാർത്ഥനാ മനസ്സോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, ഖുർആനിന്റെ ഹൃദയം, സൂറത്ത് യാസീനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
2: Peace Radio. Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840.
3: കേൾക്കുന്നത് പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഈ രൂപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ, നഹ്നു ബിമസ്ബൂഖീൻ. നഹ്നു ഹ, ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇർദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ദാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ദാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല, യഹൂദു അല്ല, യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്, സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ. നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം, നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലൂടെ ചേർന്ന് വരണം. നുസുബി യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീന് ശേഷം യ വന്നാൽ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഷദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബിയൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آيتل خاشعة أبصارهم ترهقهم ذلة. ഇവിടെ خاشعة خ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഖ എന്നതിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ ഐൻ خاشعة, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും, തൻവീനു ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم, اليوم അല്ല, യൗമാണ്, യാ

പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: പീസ് റേഡിയോ പുലരിവട്ടം ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. പുലരിവട്ടം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസിൻ്റെ പാരായണമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.

ഖത്തുമുൽ ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസിൻ്റെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق اذا رمت شيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹൈഫുദുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 33-ാമത്തെ വചനമാണ് ഇന്നും നാം പഠിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
4: السلام عليكم ورحمة الله وبركاته إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد آدرنية رأي پیس ریڈیو سرودا کریں سورة الأحزاب لے 33 آیتن لے آدھے باغ مان کرینج کلاسل نمال من پاڑ ماکھیا دے ഇൻഷാഅല്ലാ അതിൻ്റെ തൊട്ടടുത്ത ഭാഗമാണ്, ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യം ഒന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 33-ാമത്തെ വചനത്തിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ് ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശ്വപ്രസിദ്ധ ഖാരിഇകളുടെ ശബ്ദത്തിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും കേൾക്കാൻ കേൾവിക്കാർക്ക് അവസരം നൽകുന്ന പ്രത്യേക പരിപാടി. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാമിൽ ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലാണ് ഖുർആൻ പാരായണം നാം കേൾക്കുന്നത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.